0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: Dear listeners of Saivam.org, the following is Rig Veda Sakala Shaka Mandalam 1 Suktam 25.

0: കുഞ്ഞിനെ വളർത്തുന്ന അമ്മ, ആ കുഞ്ഞിലൂടെ സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്ന ആ അന്ധസത്ത ഇന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഇങ്ങനെയെല്ലാം വൈദ്യശാസ്ത്രം ഇന്നലകളിൽ പേരോ പ്രശസ്തിയോ അല്ലെങ്കിൽ പണമോ ആഗ്രഹിച്ചിരുന്നു, ഇന്ന് അങ്ങനെയല്ല. ഇന്നലെ ആഗ്രഹിച്ചില്ല, ഇന്നലെ ആരോഗ്യത്തെ ആഗ്രഹിച്ചിരുന്നു, ഇന്ന് അങ്ങനെയാണ്. ഇങ്ങനെ താരതമ്യം ചെയ്യും.
1: പഴയത് തന്നെ കൂടുതൽ
2: ശക്തി ചോദിക്കാൻ കാരണം
0: അതൊക്കെ പറയാൻ ചെയ്യണ്ട. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ ചോദ്യം. അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് ക്ലാസ് പോകണം, ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് ഞാൻ ക്ലാസ് കൊണ്ടുപോകണം. ഏത് അതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ മറ്റുള്ളത് ഒക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ടെന്ന് ഇവരോരോരുത്തരും അതായത് രംഗങ്ങളിൽ നിൽക്കുന്നവർ പറഞ്ഞു കഴിയുമ്പോൾ പഴയതും പറഞ്ഞു അവ പറഞ്ഞു പഴയതും പുതിയതുമായി എടുക്കുമ്പോൾ നാം പുരോഗതി എന്ന് പറഞ്ഞു പോകുന്ന ഈ പാത പുരോഗതിയല്ല, സ്ഥാപനയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കർമ്മത്തിന്റെ തുടർച്ച നാം നമ്മിൽ ആദ്യമായി ആവിർഭവിച്ചതാണെന്നും പൂർവകർമ്മത്തിന്റെ നിഷേധത്തിലാണ് അറിവിരിക്കുന്നതെന്നുമുള്ള നൈരന്തര്യത്തെ നിഷേധിച്ചതുകൊണ്ടാണ് എന്ന് ആചാര്യന്മാർ. ആ നൈരന്തര്യത്തിന് അവരിട്ട പേരാണ് ഗംഗ. നമ്മുടെ അജ്ഞാതത്തിൽ നിന്ന് വാസനാരൂപിയായി വന്ന് കർമ്മങ്ങളായി പൊട്ടിവിടർന്ന് അജ്ഞാതത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ജ്ഞാതമായിരിക്കുന്ന കാലത്തോളം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ത്രിപഥഗാമിനിയായ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ ഉൾക്കൊള്ളുന്ന കർമ്മത്തിന്റെ ഒഴുക്കായ ഗംഗ. ഒഴുക്ക് മുറിഞ്ഞാൽ പിന്നെ ഗംഗയല്ല, കാരണം ഇതൊരു തുടർച്ചയാണ്. ഇതെവിടുന്ന വരിക? മുമ്പ് പറഞ്ഞ നാഗേന്ദ്രഹാരനായ ശിവനിൽ നിന്ന്. ഗംഗ ശിവന്റെ ജടാജൂടത്തിൽ നിന്നാണ് വരുന്നത്. ജടാജൂടത്തിൽ മറഞ്ഞു എന്നകത്ത് തന്നെ. അതുകൊണ്ടായിരിക്കണം വ്യാസൻ എഴുതിയോ ഗംഗാ തരംഗരമണീയ ജടാകലാപം. അതിനെ ഭാവനാത്മകമായി എഴുതിയതാവും. ജടയ്ക്കകത്ത് ഗംഗ ഒളിച്ചോ പിന്നെ ജടയുടെ കലാപം അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഗംഗയുടെ തരംഗത്തിന്റെ രൂപത്തിലാവുമല്ലോ. പിന്നെ ഭഗീരഥൻ പ്രാർത്ഥിച്ചൊക്കെയാ പുറത്തു നിന്ന്. അപ്പോ ആ കർമ്മം, അപ്പൊ അതുപോലെ സംസാരത്തിന്റെ സാരം കർമ്മം. ആ കർമ്മം കൊണ്ട് ആ കർമ്മം അതുകൊണ്ട് അടുത്ത ജന്മത്തിലെ സുഖദുഃഖാദികൾ ഇങ്ങനെയാ എന്റെ പരമ്പര പോരുന്നത്. കർമ്മം ആ പരമ്പരയാ പോരുന്നത്. അപ്പൊ സുഖദുഃഖാദികളെല്ലാം പൂർവകർമ്മത്തെ ആശ്രയിച്ചിരിക്കും. പാപകർമ്മവും അതിന്റെ സാരം, അത് ഗംഗയല്ല. എന്തുകൊണ്ടെന്നാൽ ജലരൂപാപന്ന ഗംഗയിൽ ബ്രഹ്മത്തിന്റെ അഭിവ്യക്തി വരുമ്പോഴാണ് ശിവനിൽ ആരംഭിച്ച ഗംഗ വരുന്നതുകൊണ്ട്, അങ്ങനെ സങ്കല്പിക്കുന്നതുകൊണ്ട്. അപ്പോ ജലരൂപാപന്ന ഗംഗയിൽ ബ്രഹ്മത്തിന്റെ അഭിവ്യക്തി, ഇത് പഠിക്കാൻ മാണ്ഡുക്യ ഉപനിഷത്തിലെ ഓംകാരത്തിന്റെ നിരന്തരമായ ജപം കൊണ്ട് ധ്യാനം കൊണ്ട് ചിത്തം സമാഹിതമാവും എന്ന് പതഞ്ജലിയും പറയുന്നുണ്ട്. തജ്ജപ തദർത്ഥ ഭാവന യോഗസൂത്രം തന്നെ പറയുന്നതാണ്. അപ്പൊ ഈശ്വര പ്രണിധാനാത് അതുപോലെ ഗംഗാദർശനം, ഗംഗയെ ഈ പുണ്യകർമ്മത്തിന്റെ പരമ്പരയായി കണ്ട് അതിനെ സ്മരിച്ചാൽ, ഇവിടെ തല്ലാതെ പോയി ഗംഗയുടെ തീരത്ത് നിന്ന് ഗംഗയെ കണ്ടുകൊണ്ട് സാധാരണ ഒരു നദി കണ്ടേച്ചു വരുന്ന പോലെ തന്നെ പോരാമെന്ന് മാത്രമേ ഉള്ളൂ. ഗംഗയെ ആ തലത്തിൽ കണ്ടാൽ അവിടെ ഗംഗയുടെ ആ ഒഴുക്കിൽ വരുന്ന നാദം പോലും പ്രണവമാണെന്ന് ഋഷിമാർ സങ്കല്പിക്കും. ശൃണ്വന്തി നാദം പ്രണവധ്വനീനാം, ഇത് ഗംഗാതീരത്ത് സദാ കേൾക്കാമെന്നാണ്. അതുകൊണ്ടാണ് ഗംഗാതീരത്തൊക്കെ അവര് ആശ്രമങ്ങളൊക്കെ പണിതത്. ഇപ്പൊ പ്രയോജനമൊന്നുമില്ല, ഇപ്പൊ അവിടെയൊക്കെ യാത്രികളും കച്ചവടവും. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ഉണ്ടായാൽ പതുക്കെ പതുക്കെ ടൂറിസം ഡെവലപ്പ് ചെയ്യും, പിന്നെ രക്ഷയൊന്നും ഉണ്ടാവില്ല. ആ ജലത്തിൽ പ്രായശ്ചിത്തം ചെയ്താൽ ബ്രഹ്മഹത്യാദി പാപം പോകുന്നതാണ്. പ്രായശ്ചിത്തം യദിസ്യ തവജലഗണിക ബ്രഹ്മഹത്യാദി പാപേ, ശങ്കരൻ തന്നെയാ പറയുന്നത്. ബ്രഹ്മഹത്യക്ക് അശ്വമേധത്തേക്കാൾ ഗംഗാധാരണം മതിയെന്ന്. കാരണം കലികാലത്തിൽ അശ്വാലംബം പറ്റില്ല. അശ്വാലംബം, ഗവാലംബം, സന്യാസം, ചില പൈതൃകം, ദേവരാജ സുതോത്പത്തി, കലി പഞ്ചവിവർജേത് എന്ന് സ്മൃതി പ്രമാണമുണ്ട്. അശ്വമേധം, ഗോമേധം, വേദാധ്യയനം, പരമ്പര വേദാധ്യയനത്തിന്റെ പരമ്പര ഭംഗം വന്നതുകൊണ്ട് സന്യാസം. വേദം പഠിക്കാതെ സന്യാസം ഇല്ല. സന്യസിക്കാൻ വേദം പഠിക്കണ്ടെന്ന് എപ്പോൾ കണ്ടെത്തിയോ അപ്പോൾ കലികാലം തുടങ്ങി. ഇപ്പൊ വേദാധ്യയനം ഇല്ലാത്ത ആളിനെ സന്യസിക്കാൻ പറ്റില്ല. ഇപ്പൊ വേദാധ്യയനം, മാംസശ്രാദ്ധം, ഒന്നും കലികാലത്തിൽ പറ്റുന്നതല്ല. മാംസശ്രാദ്ധം, അതുപോലെ തന്നെ തന്റെ വംശം കൊണ്ടുപോകുന്നതിനുള്ള ദേവരപുത്രൻ, ധർമ്മപുത്രൻ ഒരുത്തൻ പോലും കലികാലത്ത് ജനിക്കില്ലെന്നാണ്. കാരണം കലികാലത്തിൽ വിവാഹം കഴിയുമ്പോഴേ ആരും പുത്ര ഉൽപ്പത്തിക്ക് വേണ്ടി കല്യാണം കഴിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പഠിപ്പ് അങ്ങനെയല്ല എന്നാണ് മനു എഴുതിയിരിക്കുന്നത്. മനു എഴുതിയിരിക്കുന്നത് ഏത് വിവാഹം കഴിക്കുന്നവനെയും അവന്റെ അച്ഛനമ്മമാരാണെങ്കിലും ആചാര്യന്മാരായാലും അല്ലെങ്കിൽ ഒരു സന്യാസിയാണെങ്കിൽ പോലും പറയും, there is an animal instinct, അത് തീരാൻ വിവാഹം കഴിക്കണം. അതോ വിവാഹം കഴിച്ചിട്ട് തീരുകയും വിവാഹം കഴിച്ച് തീരുകയുമില്ല. വിരാഗത അല്പനേരത്തേക്ക് വരും, അത്രേ ഉള്ളൂ. ശ്മശാനത്തിൽ പോയി ചിത കത്തുമ്പോ അല്പനേരത്തേക്ക് വൈരാഗ്യം വരും. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാല് അവിടെ കണ്ട മരിച്ചുപോയവനെ പറ്റിയുള്ള ഓർമ്മയൊക്കെ വിടും. ആശുപത്രി പോയി ഒരു സ്ത്രീ പ്രസവിക്കുന്ന രംഗം കണ്ടു കഴിഞ്ഞാൽ വൈരാഗ്യം വരും, ഇനി ഇതൊന്നും വേണ്ടാന്ന് തോന്നും. പക്ഷെ അടുത്ത നിമിഷം അടുത്ത പരിപാടി തുടങ്ങും, അത്രേ ഉള്ളൂ ഇതെല്ലാം. അപ്പൊ വിവാഹത്തിലും അങ്ങനെ തന്നെയാണ്. ദമ്പതിക്രിയ കഴിഞ്ഞ് ശരീരം ക്ഷീണിക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും, അടുത്ത നിമിഷം വീണ്ടും പഴയപടിയൊക്കെ തന്നെയാവും. അപ്പൊ അതുകൊണ്ട് കലികാലം ദേവരപുത്രൻ ഉണ്ടാകുന്ന കാലമല്ല എന്ന് പണ്ടേ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ദേവരപുത്രൻ ഉണ്ടാകുന്നത് പുത്രനു വേണ്ടി വിവാഹം കഴിക്കുമ്പോഴാണ്. എനിക്കെന്റെ പരമ്പരയെ നിലനിർത്താൻ, എന്റെ അറിവിനെ കൈമാറിക്കൊടുക്കാൻ ഒരു ശിഷ്യനോ പുത്രനോ വേണം. ഗംഗാ ഗംഗേദിയോ ബ്രൂയാ യോജനാനാം ശതൈരവി മുച്ഛതേ സർവഭാവേഭ്യോ രുദ്രലോകം സഗച്ഛതി. ഗംഗായാ ദർശനം പുണ്യം, സ്പർശനം പാപനാശനം, സ്വർഗപ്രദം രാജമനം, മോക്ഷതം ച അവഗാഹനം എന്ന് ഒക്കെ ആചാര്യന്മാരതുകൊണ്ട് എഴുതും. അപ്പൊ ഗംഗയുടെ മഹാത്മ്യം പറഞ്ഞപ്പോ ഇതെല്ലാം ഭൗതികമായി ഓർക്കും, ഇത്രയും പറഞ്ഞൊക്കെ ഭൗതികം. ഗംഗാ ഗംഗേദിയോ ബ്രൂയാ യോജനാനാം ശതൈരവി മുച്ഛതേ സർവഭാവി. ഗംഗേ ഗംഗേ എന്ന് 100 പ്രാവശ്യം വിളിച്ചാൽ സകല ഭാവവും തീരുമെന്ന് ആചാര്യന്മാർ. അപ്പൊ അർത്ഥമൊക്കെ വളരെ കൂടിയതായിരിക്കണം. ഗംഗായാ ദർശനം പുണ്യം, ഗംഗ പോയി കണ്ടാൽ പുണ്യമാണെന്ന് മാക്സ് മുള്ളർ അങ്ങനെ വിശ്വസിക്കുന്നു. ഗംഗായാ ദർശനം പുണ്യം, സ്പർശനം പാപനാശനം, ഗംഗയിൽ തൊട്ടാലേ പാപം പോയിന. സ്വർഗപ്രദം രാജമനം ച, ആചമനം ചെയ്താല് സ്വർഗം കിട്ടി. മോക്ഷതം ച അവഗാഹനം, അവഗാഹനം ചെയ്താല് മോക്ഷമായി. അപ്പൊ ആ ഗംഗയെ കുറിച്ചാണ് ഇവിടെ ചർച്ച വരുന്നത്. ചന്ദന ചർച്ചിതായ, അപ്പൊ പൂർവ്വശ്ലോകത്തിൽ ഭസ്മാങ്കരാഗായ, ഇവിടെ ചന്ദന ചർച്ചിതായ. ശിവനെ ചന്ദനം തൊട്ട്
1: അല്ല, അവിടെ ശ്രീ സംശയം നേരത്തെ പറഞ്ഞു ഈ പുണ്യ കർമ്മങ്ങളുടെ ഒഴുക്കാണെന്ന് പറഞ്ഞല്ലോ, അത് പോസിറ്റീവ് ആണ്. പക്ഷേ
0: അതിനെ അറിഞ്ഞാൽ എവിടെ നിന്ന് വരുന്നത്? അതാണ് പാപകർമ്മങ്ങൾ അജ്ഞാനത്തിൽ നിന്ന് വരും. പുണ്യത്തിന്റെ ക്ഷയം വരും, അല്ല പുണ്യത്തിന്റെ ക്ഷയം വരുമ്പോഴുള്ള അജ്ഞാനത്തിൽ. പുണ്യകർമ്മങ്ങൾ അജ്ഞാനത്തിൽ നിന്നാണ് സാത്വിക അജ്ഞാനത്തിൽ, പാപകർമ്മങ്ങൾ താമസ അജ്ഞാനത്തിൽ. പുണ്യകർമ്മങ്ങൾ ഞാൻ സമഷ്ടിയാണെന്ന ബോധത്തിൽ നിന്നുണ്ടാകുന്നു, പാപകർമ്മങ്ങൾ ഞാനാണെന്ന ബോധത്തിൽ നിന്നുണ്ടാകുന്നു. അഹങ്കാര സമ്മിളിതമായ അജ്ഞാനത്തിൽ നിന്ന് പാപകർമ്മങ്ങൾ. ഒരു ശക്തിയും ഒന്ന് തോന്നിപ്പിക്കുന്നതല്ല, അഹങ്കാരം കൊണ്ട് തോന്നുന്ന. കാരണം ആ ശക്തി പറയുന്നുണ്ട് ഇങ്ങനെ തോന്നരുതെന്ന്, സമ്മതിക്കാതെയാ തോന്നുന്നത്. അടിക്കാൻ കൈവെക്കുന്ന സമയത്ത് തന്റെ അന്ധകരണം പറയുന്നുണ്ട് വേണ്ട ഇരിയടാ അവിടെ, ഞാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് അടിക്കൂ. അറിയാതെ ആരും ആരെയും അടിക്കില്ല, അറിയാതെ ആരും ആരെയും ചീത്ത വിളിക്കില്ല, അറിയാതെ ആരും തമാടിത്തരങ്ങളൊന്നും കാണിക്കില്ല. അറിഞ്ഞും വേണ്ട എന്നുള്ള അകത്തുനിന്നുള്ള നിർദ്ദേശം 100% ഒഴിവാക്കി മാത്രമാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത്. സമ്മതല്ല, ചെയ്യാൻ ഒരു കാരണമൊന്നുമില്ല. അതാണ് ഈ കാരണം വേണം എല്ലാത്തിനും എന്നുള്ളത് നിങ്ങൾ സയൻസ് പഠിച്ചവൻ വന്നുപോയതാണ്. ഒരു കാരണവും ഇല്ലാതെയാണ് ഈ ലോകത്തെ ഒട്ടനേകം കാര്യങ്ങൾ സംഭവിക്കുന്നത്. സംഭവിച്ചതിനൊക്കെ കാരണം വേണമെന്ന്, സംഭവിക്കുന്നതിന് മുമ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ല നമ്മൾ അവഗ്രഹിക്കുന്നത്, സംഭവത്തിന്
3: ശേഷമാണ്.
0: കാമത്തിൽ നിന്ന് ക്രോധം വരും. അപ്പൊ ക്രോധത്തിന്റെ കാരണം കാമമാണ്, കാമത്തിന് കാരണം അജ്ഞാനമാണ്, അജ്ഞാനത്തിന് കാരണം വേറെ കാരണമില്ല. അജ്ഞാനം അജ്ഞാനത്തിൽ തന്നെ ഉൽപ്പന്നമാകുന്നതാണ്. അപ്പൊ അജ്ഞാനം നിമിത്തമാണ് ഈ കാമക്രോധാദികളൊക്കെ ഉണ്ടാകുന്നത്. അത് എപ്പോൾ ഒരുത്തൻ മനസ്സിലാക്കുന്നുവോ, കാരണം തേടാതിരിക്കുന്നുവോ, തന്നിൽ തന്നെയാണ് ഈ അജ്ഞാനമെന്ന് തിരിച്ചറിയുന്നുവോ, അവനെ തിരുത്താനും പറ്റും. മറ്റേ വഴി എന്ന് പറയുന്നത് തന്നിലുണ്ടായ അജ്ഞാനത്തെ വേറൊരുത്തനെ ഏൽപ്പിച്ചു കൊടുത്ത് രക്ഷപ്പെടാനുള്ള മൂടുപടം മാത്രമാണ്. അതാ കാരണം തേടും, അല്ലെങ്കിൽ പിന്നെ ആകെ കാരണം അത്രേ ഉള്ളൂ. ഇതൊന്നും ഞാൻ മനഃപൂർവ്വമല്ല എന്നിട്ട് വേണം വീണ്ടും കുറെ കൂടെ ഭംഗിയായിട്ട് ഇത് ആവർത്തിക്കാം. ഏഹ് കാരണമൊന്നുമില്ല. അപ്പൊ അറിയാൻ കാരണം വെച്ചാൽ ഇതെന്റെ അജ്ഞാനമാണ്, ശുദ്ധ പോക്രിത്തരാണ് കാണിച്ചത്. ഇതിന് മേലാൽ കാണിച്ചാൽ നീ നീ നിന്നെ തന്നെ ഞാൻ അടിച്ചു തീർക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് മര്യാദയാവും. അല്ലാതെ വല്ലൊരു അടിച്ചാലൊന്നും ഇത് പോകില്ല. കാരണം അവനേക്കാൾ അടിക്കാൻ നമുക്കറിയില്ല. അതുകൊണ്ട് ലോകത്ത് വിവരമുള്ളവരാരും മറ്റുള്ളവന്റെ ദോഷങ്ങളൊന്നും മാറ്റാൻ ഇറങ്ങിത്തിരിക്കില്ല. കാരണം ഇറങ്ങിത്തിരിച്ച് വെറുതെ തല്ലുകൊള്ളുന്ന എന്തിനാ? ആ ദോഷങ്ങൾ നിനക്ക് ഭൂഷണാണെന്ന് പറഞ്ഞുവിടും, നല്ലപോലെ അനുഗ്രഹിച്ചു വിടും. അതാണ് ആകെ ചെയ്യാവുന്ന ഒരു ഉപകാരം. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആചാര്യനാണെങ്കിലും ആരായിരുന്നാലും ആകെ ചെയ്യേണ്ടതും അത്രേ ഉള്ളൂ. നിന്റെ വാസനയിൽ നിന്ന് വന്നതാണ്. ഒരു ദിവസം നീ ഇത് മനസ്സിലാക്കുന്ന കാലത്തെ നിനക്ക് തിരിയാൻ പറ്റും. നീ ചെയ്യരുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണമെന്ന് അവന് തോന്നും. അതുകൊണ്ട് അരുതെന്ന് ആരോടും പറയണ്ട. കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇത് ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് പറയാം. തഥാസ്തു. അങ്ങനെയാണ് ഈ അന്ധകരണത്തിലിരിക്കുന്ന ഭഗവാനെ ചേഷ്ടിക്കുന്നത്. കൊടുക്ക രണ്ടെണ്ണം കൊണ്ടു കഴിയുമ്പോൾ, രണ്ടെണ്ണം കൊടുത്തു കഴിയുമ്പോൾ നീ തനിയെ നരയോ. അതുകൊണ്ട് നിന്റെ കർമ്മങ്ങളിലൂടെ നീ അനുസ്യൂതം സഞ്ചരിക്കുക, അതിൽ നമുക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഉചിതമായ വഴി. അല്ലാതെ നിങ്ങളതിൽ വിഷമിക്കുന്നു ഖേദിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ചെയ്യുന്നവന് കുറച്ചുകൂടെ താല്പര്യം വരും. കുറഞ്ഞ പക്ഷം നിങ്ങളെ ഖേദിപ്പിക്കാനെങ്കിലും ഇത് പ്രയോജനപ്പെട്ടല്ലോ, അങ്ങനെയൊരു ഗുണമുണ്ടല്ലോ എന്ന് തോന്നും. മറിച്ച് അതില്ലാന്ന് വരുമ്പോൾ സംഗതി മാറും. അപ്പൊ അതുകൊണ്ട് ആ കർമ്മങ്ങള് പുണ്യവും പാപവും ഒന്ന് സാത്വികാജ്ഞാനത്തിൽ നിന്ന്, ഒന്ന് താമസാജ്ഞാനത്തിൽ നിന്ന്. നമുക്കിനി വേണ്ടത് ചന്ദന ചർച്ചിതായ. ശിവന്റെ സങ്കല്പത്തിൽ എങ്ങനെ ചന്ദനം
1: സാധാരണയില്ല?
0: കണ്ടിട്ടില്ല. പുരാണത്തിലുണ്ട്. അതായത് പുരാണത്തിലുണ്ട്. ഭസ്മാങ്കരാഗായ എന്നാണ് മുൻ ശ്ലോകത്തിൽ കണ്ടത്. ഇവിടെ ചന്ദന ചർച്ചിതായാണ്. ശ്മശേന ഈശ്വാക്രീഡ

0: ചന്ദനം ദിവ്യം ഗന്ധാഢ്യം സുമനോഹരം വിലേപനം സുരശ്രേഷ്ഠാഗ്രഹ്യതാം പരമേശ്വര എന്ന് പൂജാമന്ത്രത്തിലും വിധിയുണ്ട്. ഇപ്പൊ ശ്രീഖണ്ഡമായ ചന്ദനം, ശ്രീലക്ഷ്മി, ലക്ഷ്മി ഭാഗമായ ചന്ദനം, അതണിഞ്ഞ ശിവൻ. അപ്പോ മന്ദാകിനി സലിലം ഗംഗാജലം, മന്ദാകിനി സലിലം ശിവൻ, ചന്ദന ചർച്ചിത ശിവൻ. അപ്പോ ഗംഗയെ ചൂടിയ ശിവൻ, ഗംഗ തന്നെ ആയിത്തീർന്ന ശിവൻ, ആ ശിവൻ
1: ലക്ഷ്മിചന്ദൻ എന്ന് പറയുന്നത് ഹരിചന്ദൻ തന്നെയായിരിക്കും.
0: അങ്ങനെ പറയാം. ചന്ദനം മൂന്ന്, അത് നമുക്ക് പഠിക്കാനുണ്ടാവും. മൂന്ന് ചന്ദനമാണ്, ഒന്ന്
1: ലക്ഷ്മിചന്ദനം
0: അല്ല,
1: ഒന്ന് ഹരിചന്ദനം.
0: ശരിക്കും ചന്ദനത്തെ കുറിച്ച് പറയുമ്പോ ആ തൊടാനുള്ള ചന്ദനം നമ്മൾ സാധാരണ പറയുന്നത് ശ്വേതചന്ദനം, രക്തചന്ദനം ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ആ നിറത്തിലുള്ള ചന്ദനമല്ലാതെ ചന്ദനത്തിന്റെ സങ്കല്പമുണ്ട്. ആ സങ്കല്പം വളരെ പ്രകൃഷ്ടം, അത് വരുന്നുണ്ട്, വരുന്നുള്ളത് കൊണ്ട് നമുക്ക് സമയം കളയാതെ നോക്കാം. ഇത് വേറെ ഒരു സങ്കല്പമുണ്ട്, ഹാലാഹലം വിഷം കഴിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ കവിതകളുണ്ട് ശിവനെ ഇതായിട്ട് പറഞ്ഞ്. വിഷം കഴിച്ചതുകൊണ്ട് ചൂടാണല്ലോ വിഷം ശരീരത്തെത്തിയ, അതിനെ തണുപ്പിക്കാൻ ചന്ദനം ചർച്ചിച്ചതാണെന്നൊക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. അയുക്തം സാമിനോ യുക്തം യുക്തം നീചസ്യ ഭൂഷണം അമൃതം രാഘവേ മൃത്യു വിഷം ശങ്കര ഭൂഷണം. അതിലൊരു അടിയുണ്ട്, പുരാണ പ്രസിദ്ധമാ, ഞാൻ മുമ്പ് പറഞ്ഞതാണ് അതിന്റെ പ്രമാണം. ജഠരാഗ്നിയിൽ ആനയ്ക്കും പട്ടിക്കും മനുഷ്യനും പചിച്ചു കഴിയുമ്പോൾ സ്വഭാവമാറ്റമുണ്ടാകുന്നു എന്ന് പറഞ്ഞ പോലെ അമൃത് കിട്ടിയിട്ടും പ്രയോജനമില്ല. രാഹു തല കളഞ്ഞത് അമൃത് കഴിച്ച, മനസ്സിലായില്ല? അപ്പൊ അമൃത് രക്ഷിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല. രാഹുവിനെ വെച്ചോണ്ടെങ്കിലും അമൃത് രക്ഷിക്കുമായിരുന്നുവെങ്കിൽ രാഹുവിന് രക്ഷപ്പെടണമായിരുന്നു. അതുകൊണ്ട് എന്ത് നിങ്ങൾ കഴിക്കുന്നു, എന്തറിയുന്നു എന്നതിലല്ല, അറിയുന്ന നിങ്ങൾ ആരാണെന്നുള്ളതിലാണ് അറിവിരിക്കുന്നത്, മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ലോകത്തിലുള്ള അറിവൊക്കെ നേടാൻ ഓടിയതുകൊണ്ട് കാര്യമില്ല, ആ അറിവ് എങ്ങനെ നമ്മിൽ പചിക്കും എന്നുള്ളത് കൊണ്ടാണ് കാര്യം. രാഹുവിന് അമൃത കിട്ടിയേ, ഫലമോ തല പോയി കിട്ടി. ശിവന് ഹാലാഹലമാ കിട്ടിയേ, അതാ ശ്ലോകത്തിന്റെ അർത്ഥം. അമൃതം രാഘവേ വിഷം ശങ്കര ഭൂഷണം, രാഹുവിന് മൃത്യുവാണ് അമൃത്, ശങ്കരന് ഭൂഷണമാണ് വിഷം. എന്റെ ആ ഇതിനാലോചിക്കണം, വെറുതെ ഇങ്ങനെ
1: ശങ്കരന്റെ വിഷം കിട്ടിയിട്ടും ശങ്കരൻ അമൃതനായി,
0: വിഷം അമൃതമായി, ശങ്കരൻ അമൃതനായി, നേരത്തെയുള്ള അമൃതനാണ്, അതുകൊണ്ടാണ് വിഷവും കൂടെ അമൃതമായത്. 14 രത്നങ്ങളിൽ ഒന്ന് വിഷമാണ്. വിഷത്തിന് രത്നത്തിന്റെ പദവി കിട്ടിയത് ശിവന്റെ കണ്ഠത്തിൽ അണിഞ്ഞതുകൊണ്ടാണ്. അതുവരെ വിഷം രത്നമല്ല, വിഷമാണ്, പറഞ്ഞ മനസ്സിലായില്ല. ആരണിയുന്നു എന്നുള്ളതിലാണ് മഹത്വം, അണിയുന്നത് എന്ത് എന്നുള്ളതിൽ മഹത്വമില്ല. ഇത്രയും സബ്ജക്റ്റീവായിട്ട് ഇരിക്കണം, ഈ വിശ്വം ഓബ്ജക്റ്റീവ് അല്ല. ആ ഒരു തമാശയല്ല, അതിന്റെ ഗ്രിപ്പ് കിട്ടിയില്ല.
2: അതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഹനുമാനിക്ക് രത്നം കിട്ടിയതുപോലെ ഒരങ്ങന്റെ കയ്യിൽ രത്നം കിട്ടി അതിന്റെ പ്രാധാന്യം ഇല്ലാണ്ടാവുമല്ലോ എന്ന് പറയുന്നത്. അപ്പൊ രത്നം കിട്ടേണ്ട
0: അതാ രത്നല്ല, ഇത് വിഷമായിട്ട്, വിഷം രത്നമായി മാറി. അപ്പൊ അതിന്റെ ആ വ്യക്തിയുടെ പ്രാധാന്യം, വൈശിഷ്ട്യം മറിച്ച് അപ്പുറത്ത് നല്ല അമൃതാണ് രാഹുവിന് കൊടുത്തത്, രാഹു കഴിച്ചത്, വിഷം മാറി ചെന്ന് രാഹു കഴിച്ചു, പാവത്തിന്റെ തല മുറിയേണ്ടി വന്നു. ഏറ്റവും നല്ല വസ്തു എനിക്ക് കൈ കിട്ടിയുണ്ടായില്ല, ഞാൻ ആരാണെന്നുള്ളതിനെ ആശ്രയിച്ച കിട്ടിയ വസ്തുവിന്റെ മഹത്വം. ഏറ്റവും മോശമായ വസ്തു കിട്ടിയോണ്ട് കുഴപ്പമില്ല. അമൃതമന്ധനത്തിലെ ആർക്കും വേണ്ടാത്ത വസ്തുവാണ് ശിവനെ കിട്ടിയത്, ആർക്കും വേണ്ടാത്ത. രണ്ട് കാര്യങ്ങളിലായിരുന്നു വഴക്കുണ്ടായിരുന്നത്, അമൃതും ലക്ഷ്മി, അതിന് മാത്രമേ വഴക്കുണ്ടായിരുന്നു. അത് ഒരു അസുരൻ കഴിച്ചപ്പോ അവന്റെ തല പോയെങ്കിൽ ബാക്കിയുള്ളവന്മാരുടെ ഗതി എന്താകുമായിരുന്നു? അപ്പൊ അമൃത് കഴിച്ചാലും രക്ഷയില്ല. ഇതില് തീർന്നിട്ട മഷേന്റെ ഇടയ ഭിക്ഷ ശരിയാവില്ല, ഇതിന്റെ ആ ഗ്രിപ്പ് പോവും. ആരും മാഷ് പറഞ്ഞ പോലെ ഒരു തമാശ പറയുകയാണെങ്കിൽ മറ്റേ ഇവരുടെ ചെരുപ്പ് അല്ല, മറ്റേ റബ്കോ, മാഷിന്റെ കാലിൽ റബ്കോ ഉണ്ടോന്നാ ഇപ്പൊ ഞാൻ നോക്കുന്നേ, പലതും താഴെ വീഴുമെന്ന്. ഇത് മതിയാവും, ഈ ഒരെണ്ണം മതിയാവും, അത് ഓർത്തിരിക്കണം. അമൃതം രാഘവേ മൃത്യു വിഷം ശങ്കരഭൂഷണം. ഇനി നമുക്ക് ഇതിന്റെ അധ്യാത്മപക്ഷത്തേക്ക് പോയി. ഇടയ്ക്കിടയ്ക്ക് ലൗകികപക്ഷം, ഇടയ്ക്കിടയ്ക്ക് ആധ്യാത്മികപക്ഷം, അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. മന്ദാകിനി ജ്ഞാനഗംഗ ആകാശവത് വ്യാപകമായ

0: ആകാശത്തിന്റേതായ ജ്ഞാനലിംഗം. ആകാശസ്ഥിംഗാ ബ്രഹ്മവിഷയകമായ ജ്ഞാനം എന്ന് വ്യാഖ്യാനം. ബ്രഹ്മവിഷയകമായ ജ്ഞാനം ലിംഗ. അതിന് ഓർത്തിരിക്കാൻ എളുപ്പം, കാശിക്ഷേത്രം ശരീരം ത്രിഭുവന ജഡരെ വ്യാപിനി ജ്ഞാനഗംഗ ഭക്തിശ്രദ്ധ ഗേയം നിജഗുരു ചരണാധ്യാന യോഗപ്രയാഗ വിശ്വേശോയം തുരീയ സകല ജനമന സാക്ഷി ഭൂതോന്തരാത്മ ദേഹേ സർവം മതീയേ വസതി ലഭിത തഥാ തീർത്ഥം അന്യത്കിമസ്തി എന്ന് ആചാര്യൻ തന്നെ എഴുതിയ ശ്ലോകമുണ്ട്. കാശിക്ഷേത്രം ശരീരം ത്രിഭുവന ജഡരെ വ്യാപിനി ജ്ഞാനഗംഗ, ആ ഗംഗയവിടെ ജ്ഞാനഗംഗ മന്ദാഗിനി, മന്ദം അഗതീതി മന്ദാഗിനി മന്ദഗതി, മെല്ലെയാണ് ജ്ഞാനത്തിലേക്കുള്ള പോക്ക്. ഞാൻ ഓടിച്ചെന്ന് പോകില്ല സാരം, പ്രയത്നിക്കണം സാരം ജ്ഞാനത്തിന്. ആ സുക്തേരാമൃതയെ കാലം നയേ വേദാന്ത ചിന്തയ, എന്നാലേ ഇത് കിട്ടുള്ളൂ എന്ന് പ്രാചീനർ. ബഹൂനാം ജന്മനാമന്ദേ ജ്ഞാനവാൻ എന്ന് ഗീതാവചനം. വിദ്യ കാലേന പച്യതേ എന്ന് പഴയ പ്രമാണവും. അപ്പോ വളരെ മന്ദഗതിയിലാണ്. ഏതെങ്കിലും ഒരു കുതർക്കത്തിൽ നമ്മൾ പെട്ടാൽ, ഈ ഞാനൊക്കെ ഒരുമാതിരി കിട്ടി, അതിനിടയിൽ ആരെങ്കിലും വന്നൊരു തർക്കത്തിൽ പെട്ടുപോയാൽ അശ്രദ്ധയായി, പിന്നെ എന്നെ വ്യാഖ്യാനിച്ച് ചിരപ്പെടുത്താൻ ശ്രമിക്കും, ഉള്ള ഞാൻ അവിടെ നിൽക്കും, പിന്നെ പോവില്ല. അപ്പൊ വിഷയരാഗം ഉണ്ടാവും, അഹന്ത ഉണ്ടാവും. ആരോടെങ്കിലും തർക്കിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് അഹന്ത ഉണ്ടാകും. തർക്കിക്കുമ്പോൾ മറ്റേയാൾ തെറ്റു പറയുമ്പോൾ ഓർത്താൽ മതി, അയാളെ തെറ്റു പറയുന്ന അയാളുടെ വാസനയാണ്. അതിന് മറുപടി പറഞ്ഞ അയാളെ ബോധ്യപ്പെടുത്താനാവില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും വിടില്ല. നമ്മളൊരു ഉദാഹരണം കൊണ്ടുവരും, വേറൊരു ഉദാഹരണം കൊണ്ടുവരും, അയാൾ സാധിക്കുന്നത് സാധിക്കുകയും ചെയ്യും. കാരണം നമ്മളെ വിഷയത്തിലേക്ക് വലിച്ചിട്ടേച്ച് പോവുകയും ചെയ്യും. ആ നമ്മളിലുള്ള വാസന, നമ്മളിൽ ആ നമുക്ക് തോൽക്കാൻ മനസ്സില്ലാത്തവരെണ്ണം ഈ ജ്ഞാനം ഉണ്ടാകുമ്പോഴും അഹന്തയായി അവിടെ നിൽക്കുന്നുണ്ടാവും. ശിഷ്യപ്രീതി കൊണ്ടെന്നോ അല്ലെങ്കിൽ മനുഷ്യത്വം കൊണ്ടെന്നോ കരുണ കൊണ്ടെന്നോ ഒക്കെ നമ്മളൊരു ഭംഗിയുള്ള വാക്കും ചിലപ്പോൾ അതിന് കൊണ്ടുവരും. എളുപ്പമുള്ള വഴി പൂർവാചാര്യന്മാർ പറഞ്ഞത്, എഴുന്നേൽക്കുക, സാഷ്ടാംഗം പ്രണമിക്കുക, വിട്ടോളുക എന്നാണ്. നിന്നെ കൊണ്ട് ഇത് ചോദിപ്പിക്കുന്ന ആ ചോദ്യത്തിന്റെ പിന്നിലിരിക്കുന്ന ശക്തിക്കായിക്കൊണ്ട് എന്റെ പൂർണ്ണ നമസ്കാരം എന്ന് പറഞ്ഞ് നമസ്കരിച്ചു വിടാനാണ് ആചാര്യന്മാർ ഈ സമയത്ത് പറയുന്നത്. അതിന് പറ്റാതിരിക്കുന്നത് ലേശം അഹന്ത കിടക്കുന്നവർക്ക്. ആ അഹന്ത ഉണ്ടെങ്കിൽ ഇത് ശരിയാവുകയുമില്ല. അപ്പൊ അതുകൊണ്ട് വിഷയരാഗം ഉണ്ടാക്കും. മുമ്പോട്ട് പോയ ജ്ഞാനഗംഗ പുറകോട്ട് തിരിഞ്ഞു നിൽക്കും, തിരിഞ്ഞു നിൽക്കും. ആ ഗതി കുടിലഗതി. അതുകൊണ്ടാണ് ജ്ഞാനഗംഗ എന്ന് തന്നെ പേരിട്ടത്. ഒന്ന് കുടിലമാവും. ആ കുടിലഗതി ഇല്ലാതിരുന്ന ഈശ്വരാനുഗ്രഹാദേശാ പുംസാം അദ്വൈതവാസന, ആ നൈരന്തര്യം പ്രവാഹത, അത് അംശുമാൻ ദിലീപൻ ഭഗീരഥൻ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ജന്മത്തിലേ ജ്ഞാനം കിട്ടുള്ളൂ. ബഹൂനാം ജന്മനാമന്ദേ എന്ന് ഗീത, മോക്ഷത്തിന് ഏറ്റവും കുറഞ്ഞത് താമസം, രാജസം, സാത്വികം എന്ന ഗുണങ്ങളുടെ ഇതിലൂടെ ജനിച്ചുപോയാൽ താമസം കൊണ്ടായി വരുന്നത് അവിടുന്ന് പറ്റുള്ളൂ എന്ന്. സലില ശബ്ദാർത്ഥം അവിടെ ബ്രഹ്മം, സലിലം എന്ന് പറഞ്ഞ ബ്രഹ്മം. ബൃഹദാരണ്യകം സലില ഏകോദ്രഷ്ട അദ്വൈത സലിലം, ആ സ്വച്ഛം ബ്രഹ്മം സ്വയം സത് പവിത്രാണാം പവിത്രം യഹ മംഗളാനാം ച മംഗളം എന്നൊക്കെ പ്രമാണം. അപ്പം തമ ആസി തമസാ ഗൂഢം അഗ്രേ അപ്രകേതം എന്നൊക്കെ, സലിലം സർവമായുധം എന്നൊക്കെ അതിന് പ്രമാണങ്ങൾ. ഋഗ്വേദം നാസദീയ സൂക്തത്തില് സലിലം സംഗതം എന്ന് സായണൻ. പണ്ട് തമസ് മാത്രമായിരുന്നു, തമസിൽ സദ്ബ്രഹ്മം ആച്ഛാദിതമായിരുന്നു, അപ്രകേതു അപ്രജ്ഞേയമായിരുന്നു എന്നിങ്ങനെ സലിലം തന്നെ സകല ജഗത്തും ആകുന്നതിന് കാരണമായി എന്ന് വേദം. അപ്പൊ സർവാഗമായി ഷദ് ഗൗവിൽ നിന്ന് സലില ശബ്ദം, ആ സലില ശബ്ദത്തില് സകല ജഗത്തും, ഇത്രയും വെച്ചിട്ട് ഗംഗയുടെ പ്രവാഹത്തെ ആധ്യാത്മികമായി കണ്ടാൽ രൂപം യത്തത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർ നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപ എന്ന് പ്രമാണീകരിച്ച് പഠിക്കാം. അപ്പൊ ജലത്തിന്റെ ഒരർത്ഥം ബ്രഹ്മം. ആ കൽപ്പനയിൽ നിന്നുകൊണ്ട് മന്ദാഗിനി സലിലം സാക്ഷാൽ ആത്മജ്ഞാനം. മുമ്പ് പറഞ്ഞ കർമ്മപ്രവാഹത്തിന്റെ ദിശയിലൊന്ന് പഠിച്ചു, ഇപ്പൊ പഠിക്കുന്ന ആത്മജ്ഞാനത്തിന്റെ ദിശയിൽ പഠിച്ചു. കുറച്ചുകൂടെ ഉയർന്ന പഠനമായി. എത്ര തരത്തിൽ ഉയർന്നും പഠിക്കത്തക്ക വിധത്തിലാണ് ആചാര്യൻ. കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളത് കാണിക്കാനാണ് ഈ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ പറയുന്നത്. ഇനി ജലത്തിന്റെ വേറൊരർത്ഥമുണ്ട്, ജീവൻ. അപ ഏവ സസർജാതൗ, ശുദ്ധവും മുക്തവുമായ ജീവനാണ് ജലം. ജീവനം ജലമാണ്. അത് നമുക്ക് മാഷ് പറഞ്ഞ പോലെ മറ്റത് തീർന്നതുകൊണ്ട് ഭിക്ഷ കഴിച്ചിട്ടാകാം. ഒട്ടനെ തുടങ്ങിയത് ഇല്ലെങ്കിൽ ഇത് എങ്ങും എത്തിക്കാൻ പറ്റില്ല. ഒട്ടനെ
1: ഓം നമ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
3: ഭ്രമമുണ്ടാകുന്നിടത്തോ, ഭ്രമമുണ്ടാകുന്നിടത്ത് അല്പം വ്യത്യാസം സംഭവിക്കുന്നു. നമ്മൾ ശുക്തിയെ കാണുന്നു. ഭ്രമമുണ്ടാകുന്നതിന് കാരണമായി ദോഷങ്ങളെ പറയുന്നുണ്ട്. പലതരത്തിലുള്ള ദോഷങ്ങളെ പറയുന്നു. പ്രമാണദോഷം, പ്രമേയദോഷം, പ്രമാത്രദോഷം, ഇങ്ങനെയെല്ലാം പലതരത്തിലുള്ള ദോഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം ഉണ്ടാകാതെ ഭ്രമം ഉണ്ടാകില്ല എന്നാണ് പൊതുവെയുള്ള ആചാര്യന്മാരുടെ അഭിപ്രായം. നമുക്കൊരു ഭ്രമം ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ദോഷം അവിടെ ഉണ്ടാകണം. ആ ദോഷം ഉണ്ടാകാതെ ഭ്രമം ഉണ്ടാകത്തില്ലെന്നാണ്. ഇപ്പൊ മുത്തച്ചിപ്പിയിൽ വെള്ളി എന്നുള്ള ഭ്രമം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് അവിടെ ഇനി സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ നേത്രേന്ദ്രിയത്തിലൂടെ അന്ധക്കരണപ്പെടുത്തി വെളിയിലേക്ക് വ്യാപരിക്കുന്നു. സാധാരണ പ്രത്യക്ഷം ഉണ്ടാകുന്നത് പോലെ തന്നെ അങ്ങനെ വ്യാപരിക്കുമ്പോൾ ആ ബാഹ്യമായി കാണുന്ന ആ ശുക്തിയിൽ, അതായത് മുത്തിച്ചിപ്പിയിൽ മുഴുവനായിട്ട് ആ അന്ധകരണത്തിന് വ്യാപിക്കാൻ കഴിയുന്നില്ല. അതാണ് അവിടുത്തെ ഒരു ദോഷം. ആ മുത്തിച്ചിപ്പിയെ പൂർണ്ണമായി ഈ അന്ധകരണ വൃത്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മറിച്ച് സാമാന്യമായൊരു അറിവേ ഉണ്ടാകുന്നുള്ളൂ. ഒരു വസ്തുവിനെ സാമാന്യമായി അറിയുകയും വിശേഷമായി അറിയാതിരിക്കുകയും ചെയ്യുക, അത് ഭ്രമത്തിന് ഒരു പ്രധാന കാരണമാണ്. എവിടെ ഭ്രമം ഉണ്ടാകുന്നു അവിടെയെല്ലാം അത് സംഭവിക്കുന്നു. അന്യോന്യ അധ്യാസത്തിലും അത് സംഭവിക്കുന്നു. ഒരു വസ്തുവിനെ സാമാന്യമായി അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് വസ്തുക്കളെയും നമ്മൾ സാമാന്യമായി അല്ലെങ്കിൽ പൊതുവെ അറിയുന്നത് ഇത് എന്നുള്ള രീതിയിലാണ്. ഇത് പുസ്തകം, ഇത് പേന, ഇത് മേശ, ഇത് മനുഷ്യൻ, ഇത് വീട് എന്നിങ്ങനെ സാമാന്യമായ അറിവിനെ നമ്മൾ ബോധിപ്പിക്കുന്ന ഇത് എന്നുള്ള ശബ്ദം കൊണ്ടാണ് സംസ്കൃതത്തിൽ അതിനെ ഇദം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ മുത്തച്ചിപ്പി അറിയുന്നിടത്തും ഇതം എന്നറിയുന്നു, ഇത് എന്നറിയുന്നു. അതാണ് അതിനെക്കുറിച്ചുള്ള സാമാന്യമായ അറിവ്. ഏത് വസ്തുവിനെയും ഇതെന്നറിയും, ഇതം, ഇത് എന്നറിയുന്നു. പക്ഷെ വിശേഷമായിട്ട് എന്താണ്? ഇത് ചിപ്പിയാണ് എന്നറിയുന്നില്ല. ഇത് ചിപ്പി എന്ന് പറയുന്നിടത്ത് ഇത് സാമാന്യം, ചിപ്പി, വിശേഷം. ഇത് പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത് സാമാന്യം, പുസ്തകം, വിശേഷം. ഇത് മേശ എന്ന് പറയുന്നിടത്ത് ഇത് സാമാന്യം, മേശ, വിശേഷം. അങ്ങനെ സർവ്വ അറിവുകളും നമുക്ക് സാമാന്യ വിശേഷ്യഭാവത്തിലാണ് ഉണ്ടാകുന്നത്. ഇത് പുസ്തകം എന്നറിയുന്നിടത്ത് ഇത് എന്നറിയുന്നു. പുസ്തകം എന്നറിഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് സാമാന്യം ഞാൻ ഉണ്ടായി, വിശേഷം ഞാൻ ഉണ്ടായില്ല എന്നാണ്. ഇപ്പൊ ഇരുട്ടത്തൊരു വസ്തുവിനെ നമ്മൾ അറിയുന്നു. അപ്പൊ നമ്മൾ എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയും എന്തോ ഒന്ന് എന്ന് പറയും. എന്നുവെച്ചാൽ ഇത് എന്നവിടെ അറിയുകയാണ്. സാമാന്യം ഞാൻ ഉണ്ടായി, വിശേഷത എന്താണെന്ന് അറിയുന്നില്ല. ദൂരെ നിന്നൊരു വ്യക്തി നമ്മുടെ നേരെ നടന്നു വരുന്നു. വ്യക്തിയെ നോക്കിയിട്ട് നമ്മൾ പറയുന്നു അതാ ഒരാൾ, അത് സാമാന്യജ്ഞാനമാണ്. അത് രാമനാണോ കൃഷ്ണനാണോ എന്നറിയുന്നത് വിശേഷം ഞാൻ. അപ്പോ സാധാരണ അറിവുണ്ടാകുന്നിടത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ, ഇപ്പൊ ഇരുട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അവിടെ എന്താണ്? അതിനെ സാമാന്യമായി അറിയാൻ പറ്റും, വിശേഷമായി അറിയാൻ കഴിയാതെ വരും. അപ്പോൾ ഈ ചിപ്പിയിൽ സൂര്യപ്രകാശം തട്ടി അത് തിളങ്ങുന്നു. ആ തിളക്കം കൊണ്ട് നമുക്കതിനെ ചിപ്പിയാണെന്ന് വിശേഷിച്ചറിയാൻ പറ്റുന്നില്ല. അതായത് അവിടെ സാമാന്യ ജ്ഞാനമേ ഉള്ളൂ. ആ തിളക്കമാണ് അവിടെ ശരിയായ ജ്ഞാനം ഉണ്ടാക്കുന്നതിന് തടസ്സമായി നിന്നത്. അപ്പൊ സാമാന്യ ജ്ഞാനം ഇത് എന്നുള്ള ജ്ഞാനം ഉണ്ടായി, വിശേഷിച്ചുള്ള ജ്ഞാനം ഉണ്ടായില്ല എന്നാണ്. അപ്പൊ ഭ്രമസ്ഥലത്ത് ഇതം എന്നുള്ള ജ്ഞാനമേ ഉണ്ടാകുന്നുള്ളൂ. അതായത് ഏത് വസ്തുവിനെയാണോ നമ്മൾ അറിയുന്നത് ആ വസ്തുവിനെ കുറിച്ചുള്ള സാമാന്യ ജ്ഞാനമേ ഉണ്ടായുള്ളൂ, വിശേഷജ്ഞാനം അവിടെ ഉണ്ടായില്ല എന്നാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന അന്ധകരണം അവിടെയും പുറത്തേക്ക് വ്യാപിച്ചു. പക്ഷെ അത് ആ സാമാന്യ അംശത്തിൽ മാത്രമേ വ്യാപിച്ചുള്ളൂ. ഇതെന്നുള്ള ഒരു ബോധമേ അവിടെ ഉണ്ടായുള്ളൂ. വിശേഷിച്ചുള്ള ഒരു ഞാൻ അവിടെ ഉണ്ടായില്ല. ഈ സമയം തന്നെ എന്തുവരുന്നു, നമ്മൾ അവിടെ മറ്റൊന്ന് കാണുന്നുണ്ട്. എന്താണ് ആ തിളക്കം? അന്ധക്കരണം അതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നു. പക്ഷെ ചിപ്പി എന്നുള്ള അറിവ് ഉണ്ടാകാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സംസ്കാരം പ്രബുദ്ധമാകുന്നു, സംസ്കാരം ഉണരുന്നു. എന്തിന്റെ സംസ്കാരം? വെള്ളിയെക്കുറിച്ചുള്ള സംസ്കാരം. ആ സംസ്കാരം ഉണരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ മുമ്പിൽ കാണുന്ന ആ വസ്തുവിൽ എവിടെയാണോ അന്ധക്കരണം വ്യാപിക്കുന്നത്, അന്ധക്കരണം അവിടെയുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്. പക്ഷെ ഒരു വസ്തുവിലേക്ക് അന്ധക്കരണം വ്യാപിച്ച് ആ അന്ധക്കരണത്തിന് അവിടെയുള്ള അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? അവിടെ ആ അജ്ഞാനത്തിൽ അന്ധക്കരണം ഒരു ക്ഷോഭത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. നമ്മുടെ മനസ്സിലെങ്ങനെയാണോ ക്ഷോഭം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ആ ബാഹ്യമായി ഉള്ള ആ അജ്ഞാനത്തിനും ഒരു ക്ഷോഭത്തെ ഉണ്ടാക്കുന്നു, ഒരു ഇളക്കത്തെ ഉണ്ടാക്കുന്നു. എന്നുവെച്ചാൽ അത് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും തമ്മിൽ മൽപ്പിടുത്തം നടത്തി കഴിഞ്ഞാൽ ഒരാൾ ജയിക്കുന്ന ഒരാൾ പരാജയപ്പെടണം, അല്ലെങ്കിൽ രണ്ടുപേരും ക്ഷീണിക്കും. അതുപോലെ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? അന്ധകരണം പുറമേ വ്യാപിച്ചു, അവിദ്യയിൽ ഒരു ക്ഷോഭം ഉണ്ടാക്കി. ക്ഷോഭം ഉണ്ടാകുമ്പോൾ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് ബാഹ്യമായിട്ടാണ് ഈ ക്ഷോഭം സംഭവിക്കുന്നത്. ബാഹ്യമായി വസ്തുവിലാണ് ഒരു ക്ഷോഭം ഉണ്ടാകുന്നത് അവിടുത്തെ അവിദ്യയിൽ. കാരണം പുറമേ ഇരിക്കുന്ന എല്ലാ വസ്തുക്കളും നേരത്തെ പറഞ്ഞത് ഓർക്കണം, അത് ചൈതന്യത്തിലാണ് നിലനിൽക്കുന്നത്. ചൈതന്യം എവിടെയുണ്ടോ അതിനെ ആശ്രയിച്ച് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യയുണ്ട്. അജ്ഞാനത്തിന്റെ പര്യായമായിട്ടാണ് ഇവിടെ അവിദ്യ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത്. അപ്പോൾ അജ്ഞാനത്തിൽ ഒരു ക്ഷോഭം ഉണ്ടാകുമ്പോൾ ബാഹ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു? ഉള്ളിൽ സ്മൃതി ഉണർന്നു വരുന്നു. കാരണം ആ തിളക്കം നമ്മുടെ ഉള്ളിൽ പഴയ രജതത്തിന്റെ സ്മൃതി ഉണ്ടാക്കും. ആ രജതത്തിന്റെ സ്മൃതി ഉണ്ടാകുന്നത് കൊണ്ട് പുറമേ ഈ അവിദ്യ ക്ഷോഭിക്കുകയും ചെയ്തു, ഉള്ളിൽ രജതത്തിന്റെ സ്മൃതിയും ഉണ്ടായി. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ആ ബാഹ്യമായി ആ പുറമേ ഇത് എന്ന് നമ്മൾ എന്തിനെയാണോ അറിഞ്ഞത്, അവിടെ ഒരു അനിർവചനീയ രജതം ഉത്പന്നമാകുന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്കുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു രജതം ക്ഷണികമായിട്ടുണ്ടാകുന്നു. അതാണ് നമ്മൾ കാണുന്നത്, നമ്മൾ പ്രത്യക്ഷമായി കാണുകയാണ് പുറമേ. അങ്ങനെ ഉണ്ടാകുന്ന സമയം നമ്മുടെ ഉള്ളിൽ നമ്മുടെ സാക്ഷി, ഉള്ളിലിരിക്കുന്ന ജീവസാക്ഷി, ആ സാക്ഷിയെയും ആശ്രയിച്ച് നിൽപ്പുണ്ട് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. ബാഹ്യമായി സംഭവിക്കുമ്പോൾ ഉള്ളിലും സംഭവിക്കുന്ന ഒരു ക്ഷോഭം, അവിദ്യയെ സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ. ഉള്ളിൽ ഇത് ശുക്തിയാണോ ഇത് മുത്തുച്ചിപ്പിയാണെന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നതിന് പകരം ഉള്ളിൽ സംഭവിക്കുന്ന ക്ഷോഭം കൊണ്ട് ആ അവിദ്യയിൽ ഇത് വെള്ളിയാണ് എന്നുള്ളൊരു ജ്ഞാനം ഉണ്ടാകുന്നു, ഒരു അറിവ് ഉണ്ടാകുന്നു. അപ്പോൾ ബാഹ്യമായി അനിർവചനീയമായ ഒരു രജതം വെള്ളി ഉണ്ടാകുകയും നമ്മുടെ ഉള്ളിൽ ആ വെള്ളിയെക്കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടാകുകയും ചെയ്യുന്നു. അതാണ് ഇതം രജതം, ഇത് വെള്ളിയാണ് എന്ന് അറിവ് ഉണ്ടാകുന്നത് എന്നാണ് ഈ ഭ്രമത്തെക്കുറിച്ച് അദ്വൈത മതപ്രകാരമുള്ള വ്യാഖ്യാനം. ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഭ്രമം ഉണ്ടാകുന്നതിന് കാരണമായത് ഈ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനമാണ്. അത് സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യയും ബാഹ്യമായി ഉണ്ടായിരുന്ന അവിദ്യയും, ബാഹ്യമായിരുന്ന അവിദ്യ കൊണ്ട് അനിർവചനീയമായ രജതം അവിടെ ഉത്പന്നമായി, സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് ഇത് വെള്ളിയാണെന്നുള്ള അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ അനുഭവവും ഭ്രമമാണ്, പുറമെയുള്ള വസ്തുവും ഭ്രമമാണ്, രണ്ടും അധ്യാസമാണ്. ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ്. ഇത് എല്ലാ ഭ്രമസ്ഥലത്തും ഇതിന് സമാനമായ രീതിയിൽ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ജ്ഞാനത്തെ ആശ്രയിച്ച് ജ്ഞാനത്തെ മറച്ചുകൊണ്ട് അജ്ഞാനം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഇത് നമ്മുടെ അനുഭവം തന്നെയാണ്. ജ്ഞാനത്തെ ആശ്രയിച്ച് അജ്ഞാനം നിൽക്കുന്നു എന്ന് പറയുന്നത് ബാഹ്യമായി ശാസ്ത്രത്തിൽ പറയുന്നതല്ല, നമ്മുടെ അനുഭവം തന്നെയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉത്തരം പറയും, അറിയാം, എനിക്കതിനെക്കുറിച്ച് അറിയാമെന്ന് പറയുന്നു, എന്നിൽ അറിവുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ചില സമയത്ത് നമ്മൾ പറയുന്നു എനിക്കറിവില്ല, അജ്ഞനാണെന്ന് പറയുന്നു. അജ്ഞത എവിടെയിരിക്കുന്നു? അജ്ഞനാണെന്ന് ആര് പറയുന്നു? ഞാൻ പറയുന്നു. ഞാൻ എന്ന് പറയുന്നത് അജ്ഞാനമാണോ? അല്ല, ഞാനെന്ന് പറയുന്നത് ബോധമാണ്, അറിവാണ്. ഞാനെന്ന് പറയുന്നതും അജ്ഞതയാണെങ്കിൽ ഞാനെന്നുള്ള അനുഭവം ഉണ്ടാകാതെ പോയതിനെ. ഞാനെന്ന് പറയുന്ന ഒരു അനുഭവമാണെന്ന് വെച്ചാൽ അത് അറിവാണ്. അപ്പൊ ഞാൻ അജ്ഞനാണെന്ന് പറയുമ്പോൾ ആ അനുഭവത്തോടുകൂടി ചേർത്ത് നമ്മൾ അജ്ഞാനത്തെ കൂടി പറയുകയാണ്, അറിവില്ലായ്മയെ കൂടി പറയുകയാണ്. അപ്പോൾ ഞാനെന്ന് പറയുന്ന അറിവിനോട് ചേർന്ന് അജ്ഞാനം ഇരിക്കുന്നു എന്നുള്ളത് സ്വാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കും. അപ്പൊ ആ അജ്ഞാനത്തിന്റെ കാര്യമായിട്ടാണ്, അജ്ഞാനത്തിന്റെ വിലാസമാണ് ഭ്രമം എന്ന് പറയുന്നത്. അതാണ് ബാഹ്യമായി ഭ്രമസ്ഥലത്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനെയാണ്, അതിന്റെ ലക്ഷണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ എന്ന് പറഞ്ഞിരിക്കുന്നു. പരത്ര എന്ന് പറയുന്നത് കൊണ്ട് എവിടെയാണോ നമുക്ക് ഭ്രമം ഉണ്ടാകുന്നത് ആ സ്ഥാനത്തെ എടുക്കണം. ഉദാഹരണത്തിലാണെങ്കിൽ നമുക്ക് മുത്തിച്ചിപ്പിയിലാണ് ഭ്രമം ഉണ്ടാകുന്നത് കൊണ്ട് പരത്ര എന്ന് വെച്ചാൽ പരസ്മിൻ ശുക്തികാതു ശുക്തിക തുടങ്ങിയതിൽ ആണ് പരത്ര എന്ന് പറയുന്നതിന്റെ അർത്ഥം. ശുക്തികയിൽ മുത്തുച്ചിപ്പിയിൽ സ്മൃതിരൂപ സ്മൃതിക്ക് സദൃശമായി, ഇത് സ്മൃതിയല്ല. സ്മൃതി എന്ന് പറയുന്നത് ഭ്രമമല്ല. ഞാൻ മുമ്പ് വെള്ളിയെ കണ്ടു, ഇപ്പൊ വെള്ളി ഓർമ്മിക്കുന്നു, ഇത് ഭ്രമമല്ല. ഇത് വ്യാവഹാരികമായ യഥാർത്ഥ ജ്ഞാനമാണ്. അതുകൊണ്ട് സ്മൃതി എന്ന് പറയുന്നതിന് വരെ സ്മൃതി രൂപ എന്ന് പറഞ്ഞു. സ്മൃതേഹി രൂപം ഇവ രൂപം അസ്യ എന്നാണ്. സ്മൃതിയുടെ രൂപം പോലെയാണ്, സ്മൃതി സദൃശമാണ് എന്നാണ്. സ്മൃതി പോലിരിക്കുന്നു എന്നർത്ഥം. എന്നുവെച്ചാൽ ഇതിന് സ്മൃതി സഹായകമാണ്. മുമ്പ് എപ്പോഴെങ്കിലും രജതത്തെ കണ്ട് അതിന്റെ സ്മരണയുള്ളവന് മാത്രമേ ഇങ്ങനെ ഒരു ഭ്രമം ഉണ്ടാകത്തുള്ളൂ, അല്ലാത്തവന് ഭ്രമം ഉണ്ടാകത്തില്ല. രജതത്തെ സ്മരണയില്ലാത്തവന്, രജതത്തെ കണ്ടിട്ടില്ലാത്തവന് രജതത്തിന്റെ അനുഭവം ഉണ്ടായി അതിൽ നിന്ന് സ്മരണയില്ലാത്തവന് ഒരിക്കലും രജത ഭ്രമം ഉണ്ടാകത്തില്ല. അപ്പോ ആ സ്മൃതി ഇതിന് കാരണമാണ്. പക്ഷേ ഇത് സ്മൃതിയാണോ? അല്ല. കാരണം സ്മൃതിയാണെങ്കിൽ നമ്മൾ എങ്ങനെ അറിയുന്നത്? ഞാൻ പണ്ട് കണ്ട വെള്ളി എന്ന് ഒരു ബോധം നമ്മുടെ മനസ്സിൽ വരികയാണ്, സ്മരണ വരികയാണ്. അപ്പോൾ അത് പണ്ട് കണ്ടതെന്നാണ്. ബ്രഹ്മസ്ഥലത്ത് അങ്ങനെയല്ല, ഇതാ എന്റെ മുമ്പിൽ കാണുന്നു എന്നാണ് പറയുന്നത്. പ്രത്യക്ഷമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇതാ വെള്ളി അടുത്ത് നിൽക്കുന്ന ആളിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്മൃതിയാണെങ്കിൽ ഇതാ മുന്നിലെന്ന് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതാ മുന്നിലെന്ന് കാണിക്കുന്നതുകൊണ്ട് എന്താണ്? ഏത് വസ്തുവാണോ ഭ്രമത്തിന് വിഷയമായിരിക്കുന്നത് അത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ അതിനെ സ്മൃതി എന്ന് അങ്ങനെ പറയാൻ പറ്റും. പ്രത്യക്ഷമായി കാണുന്നത് സ്മൃതിയല്ല, എന്നാൽ സ്മൃതി സദൃശവുമാണ്. സ്മൃതി അതിന് സഹായിച്ചു. ഇത് മുന്നിൽ ആ അവിടെ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ്. ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ മാവിൽ നിന്ന് മാങ്ങ ഉണ്ടാകുന്ന പോലെ ഉണ്ടാകുന്നില്ല, അനിർവചനീയമായി ഉണ്ടാകുന്നു എന്ന് പറയാം. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാത്ത രീതിയിൽ അതുണ്ടാകുന്നു. ഉണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും. ഉണ്ടാകുന്ന ഒരു വസ്തുവാണെങ്കിൽ അല്പം കഴിയുമ്പോൾ നമുക്ക് ബാധജ്ഞാനം ഉണ്ടാകാൻ പാടില്ല, ഇത് ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള അനുഭവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇത് ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇല്ലാത്താണെങ്കിൽ നമ്മളെങ്ങനെ കാണും? കാണുന്നുമുണ്ട്. അപ്പോൾ ബ്രഹ്മസ്ഥലത്ത് നമ്മൾ കാണുന്ന ആ വസ്തുവിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റത്തില്ല. ഉള്ളതാണെങ്കിൽ അത് നശിക്കാൻ പാടില്ല, ഇല്ലാത്തതാണെങ്കിൽ അനുഭവപ്പെടാൻ പാടില്ല. ഇത് അനുഭവപ്പെടുന്നുകൊണ്ട് നശിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഉണ്ടെന്നോ ഇല്ലെന്നോ നിർവചിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിന് അനുവചനീയമെന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് സ്മൃതിയല്ല, പ്രത്യക്ഷമായി കാണുന്നു. അതുകൊണ്ട് ഇത് സ്മൃതി രൂപമാണ്. സ്മൃതി രൂപ പിന്നെന്താണിത്? പൂർവദൃഷ്ട അവഭാസം, മുമ്പ് കണ്ടിട്ടുള്ളതിന്റെ പ്രതീതിയാണ്. മുമ്പ് കണ്ടിട്ടുള്ള ഏതോ ഒരു വസ്തുവിന്റെ പ്രതീതിയാണ് അത്. സർപ്പമാകാം അല്ലെങ്കിൽ വെള്ളിയാകാം, എന്തായാലും മുമ്പ് കണ്ടിട്ടുള്ളതിന്റെ ഒരു പ്രതീതിയാണത്. അവഭാസം എന്ന് പറയുമ്പോൾ നശിച്ചു പോകുന്ന പ്രതീതി, അതുകൊണ്ട് സ്മൃതിയല്ല എന്ന് മനസ്സിലാക്കാം. പൂർവദൃഷ്ടസ്യ അവഭാസം, മുമ്പ് കണ്ടിട്ടുള്ളതിന്റെ ഒരു പ്രതീതിയാണ്. ഇതിനെയാണ് ഭ്രമം എന്ന് പറയുന്നത്. ഇതാണ് ഭ്രമത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇതാണ്, ഇത് ബാഹ്യമായി കാണുന്ന ഏത് ഭ്രമത്തിലും സമന്വയിപ്പിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോകപ്രസിദ്ധമായ സർവ്വസാധാരണമായ ഒരു ഭ്രമലക്ഷണമാണിത്. പരത്ര പൂർവദൃഷ്ട അവഭാസ സ്മൃതിരൂപ എന്ന് പറയുന്നു. ഇത് പലതരത്തിലുണ്ടാകും, ഒരു തരത്തിലല്ല. ഇതിപ്പോൾ സാമാന്യമായ ഒരു ലക്ഷണം പറഞ്ഞിരിക്കുകയാണ്. അധ്യാസം പല പല തരത്തിൽ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ധർമ്മീയധ്യാസം, ധർമാധ്യാസം, അങ്ങനെ അന്യോന്യാധ്യാസം, അന്യതരാധ്യാസം, ഇങ്ങനെ തരത്തിൽ പല ഭ്രമം എല്ലാം ഒരേ രൂപത്തിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പലതരത്തിലാണ് ഭ്രമങ്ങൾ അനുഭവപ്പെടുന്നത്. ആകാശത്തിൽ നീനമ അനുഭവപ്പെടുന്നു, അതും ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്, ഒരു ഭ്രമമാണ്. സ്ഫടികത്തിൽ ചുവപ്പ്, ലോഹിത സ്ഫടിക, ചെമ്പരത്തി പൂ സ്ഫടികത്തിന്റെ അടുത്ത് വെച്ചാൽ അത് ചുവപ്പ് നിറം, സ്ഫടിക ചുവന്ന് കാണപ്പെടുന്നു, അത് വേറൊരു തരത്തിലാണ്. ജലത്തിൽ നീലിമ കാണുന്നു സമുദ്ര ജലത്തിൽ, അത് വേറൊരു തരത്തിലുള്ള ഭ്രമമാണ്. മരുഭൂമിയിൽ വെള്ളം കാണുന്നു, അത് മറ്റൊരു തരത്തിലുള്ള ഭ്രമമാണ്. കയറിൽ പാമ്പിനെ കാണുന്നു, അത് വേറൊരു തരത്തിലുള്ള ഭ്രമമാണ്. ഇരുമ്പുണ്ട, അത് ചുട്ടു പഴുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അനുഭവം ഉണ്ടാകുന്നു, അത് വേറൊരു തരത്തിലുള്ള ഭ്രമമാണ്. ഇത് നാനാ തരത്തിലുള്ള ഭ്രമങ്ങളുണ്ട്. എല്ലാത്തിന്റെയും സ്വഭാവം ഒന്നല്ല. അതിലും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ നാനാതരത്തിൽ നമ്മുടെ ഈ വ്യവഹാര മണ്ഡലത്തിൽ നാനാതരത്തിലുള്ള ഭ്രമങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഭ്രമങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഈ പ്രപഞ്ചം ഭ്രമമാണെന്നല്ല വേദാന്തത്തിൽ പറയുന്നു. നമുക്ക് പ്രത്യക്ഷമായി അങ്ങനെ തോന്നും. വേദാന്തത്തിന്റെ സിദ്ധാന്തം അതാണ്, പലതരത്തിലുള്ള ഭ്രമങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് പ്രപഞ്ചവും ഭ്രമമാണ്. അങ്ങനെയല്ല പറയുന്നു. ബാഹ്യമായി ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഭ്രമം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടുതലും ഭ്രമമാണ്, സത്യാനുഭവമല്ല. വ്യവഹാര മണ്ഡലത്തിൽ തന്നെ നമ്മുടെ അനുഭവങ്ങളിൽ ഏറിവെങ്കും ഭ്രമത്തിലാണ് നമ്മുടെ വ്യവഹാരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ല യഥാർത്ഥ അനുഭവത്തിലൂടെ അല്ല. പല കാര്യങ്ങളെ നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു ആ വ്യക്തി വന്നിരുന്ന് സംസാരിക്കുന്നു, ആ വ്യക്തിയെക്കുറിച്ച് ഉള്ള നമ്മുടെ ധാരണ ശരിയല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഭ്രമമാണ്. ഈ വ്യക്തി ഇന്ന ആളാണെന്ന് നമ്മൾ ധരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ആൾ അങ്ങനെയല്ല എന്ന്, അത് ഭ്രമമാണ്. ഒരാള് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നു, ഒരാളെ ഇന്ന് നമ്മൾ കാണുന്നു, കാണാൻ കഴിയുന്നില്ല, അതുവരെ നമുക്ക് ഭ്രമമായിരുന്നു. ഇങ്ങനെ ഓരോ അനുഭവങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ അനുഭവങ്ങളെക്കാൾ കൂടുതൽ നിൽക്കുന്നത് ഭ്രമമാണ്. നമ്മുടെ വ്യവഹാരം തന്നെ, അതായത് നമ്മുടെ പ്രവൃത്തിയും ചിന്തയും എല്ലാം കൂടുതലും ഭ്രമത്തെ അടിസ്ഥാനമാക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, യഥാർത്ഥ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ഭ്രമ അനുഭവം ഉള്ളത് കൊണ്ട് ഈ പ്രപഞ്ചവും ഒരു ഭ്രമമാണെന്നല്ല വേദാന്തത്തിന്റെ സിദ്ധാന്തം. ഇത് പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത് പാരമാർത്ഥികമായി പ്രപഞ്ച ഭ്രമത്തിൽ തന്നെ നമ്മൾ ഭ്രമിച്ചു പോകരുത്. പ്രപഞ്ചം ബ്രഹ്മം, അല്ലെങ്കിൽ പ്രപഞ്ചം ഇതിന്റെ അധിഷ്ഠാനം, ഇത് രണ്ടും തമ്മിൽ അവിടെ ഭ്രമത്തെ കൽപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? അതായത് ഈ കാണുന്ന പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന എന്തോ അതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ബൃഹത്വാദ്, അത് ഏറ്റവും വലുതാണ്, ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നതാണ്, അതുകൊണ്ടാണ് അതിന് വലുതെന്ന് പറയുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തെക്കാൾ വലുതായിരിക്കും പാത്രം. എന്തുകൊണ്ട്? വെള്ളത്തെ പാത്രം ഉൾക്കൊള്ളുന്നു. അതുപോലെ ഈ നമ്മുടെ ചിന്തയ്ക്ക് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന എന്തോ, പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന എന്തോ, അത് ഈ പ്രപഞ്ചത്തെക്കാൾ വലുതായിരിക്കും. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ അത് ഉൾക്കൊള്ളുന്നു, വലുതായതുകൊണ്ട് അതിന് ബ്രഹ്മം എന്നുള്ള ഒരു പേര് കൊടുത്തു. ആ ശബ്ദം കേട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഈശ്വരനെന്നോ ആത്മാവെന്നോ എന്ത് വേണോ വിളിക്കാം, ചൈതന്യമെന്നോ സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ എന്ത് പേര് വേണോ പറയാം, അത് ഇതിനേക്കാൾ വലുതായിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ സങ്കല്പത്തിൽ ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കും അത്. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തിന്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തു ഉണ്ടായാൽ അതിന്റെ കാരണത്തിൽ നിന്ന് അത് വേറിട്ട് നിൽക്കാൻ പാടില്ല, കാരണത്തിൽ നിന്ന് അത് അന്യമായിരിക്കാൻ പാടില്ല എന്നാണ്.
4: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thiruneriya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ആവരണ നാശത്തിന് വേണ്ടി മാത്രമേ പ്രവൃത്തിയുള്ളൂ എന്ന് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. സത്കാരിവാദം നിലനിൽക്കത്തില്ല. അത് തന്നെ വിശദീകരിക്കുന്നു. ദീപാദ്യുത്പത്തുവപി പ്രയത്ന സോവി തമോ നാശായെ വേദിച്ച് ദീപാദ്യുത്പത്തുവപി പ്രയത്ന സോവി തമ തിരസ്കരണായ തസ്മിന് നഷ്ടേ ഘട സ്വയമേവ ലഭ്യതേ പറയുന്നു. നിങ്ങൾ പറയുന്ന സത്താരിവാദം അനുസരിച്ചാണെങ്കിൽ അത് ഇരളിലിരിക്കുന്ന പാത്രം വെളിച്ചം കൊണ്ടുവരുമ്പോൾ പ്രകടമാകുന്നത് പോലെയാണ്, മണ്ണിലിരിക്കുന്ന കടം അവിടെ ആവരണം നശിക്കുമ്പോൾ, പിണ്ടാതി ആവരണങ്ങൾ നശിക്കുമ്പോൾ അത് പ്രകടമാകുന്നു, ഇവിടെ തമസാകുന്ന ആവരണം നശിക്കുമ്പോൾ പ്രകടമാകുന്നു. അങ്ങനെയാണെങ്കിൽ ആവരണ നാശത്തിന് വേണ്ടി മതി പ്രയത്നം, അല്ലാതെ കാര്യോത്പത്തിക്ക് വേണ്ടി പ്രയത്നം ആവശ്യമില്ല. ഇതാണ് പൂർവക്ഷി പറയുന്നത്. അത് ഇരളിനെ മാറ്റുന്നത് പോലെയുള്ളൂ. നഹി ഘടേ കിഞ്ചിത് ആധീയതേ ഇവിടെ അതല്ല കാണുന്നത്. ഇവിടെ മണ്ണിൽ നിന്നിരുന്ന ആവരണമല്ല, കപാലമല്ല, മറ്റൊന്നുമല്ല, അവിടെ എന്തോ ഒരു പുതിയൊരു വസ്തു നമ്മൾ കാണുകയാണ്. ജലം കൊണ്ടുവരാനും പാകം ചെയ്യാനും ഒക്കെ പറ്റിയൊരു വസ്തു. കിഞ്ചിത് ആധീയതയെ അവിടെ എന്തോ ഒന്ന് പുതുതായിട്ട് സംഭവിക്കുന്നുണ്ട്. അല്ല, അവിടെ തടസ്സം മാറ്റുകയല്ല. ആ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മുറിക്കകത്ത് ഇരുളത്തിലാണ് പാത്രം ഇരിക്കണമെങ്കിൽ അവിടെ ഇരുളിനെ മാറ്റുന്നേ ഉള്ളൂ. അത് ശരിയാണ്. പക്ഷെ മണ്ണിൽ കുലാലൻ പ്രവർത്തിക്കുന്നിടത്ത് അതല്ല കാണുന്നത്. അവിടെ പ്രത്യേകിച്ച് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. കിഞ്ചിത് ആധീയതയെ ഇരളിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. തമസ് ഇപ്പോൾ മാറുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് രണ്ട് രണ്ട് കാര്യങ്ങളാണ്. ഇരളിലെ പാത്രം പ്രകടമാകുന്നത് പോലെ അല്ല മണ്ണിൽ നിന്ന് പാത്രം പ്രകടമാകുന്നത് എന്നാണെങ്കിലോ എന്നാ പറയുന്നതല്ല. ഇരളിലും ഇരളിൽ പാത്രം നിങ്ങൾ പ്രത്യക്ഷമാകുമ്പോഴും മണ്ണിൽ നിന്ന് കുലാലൻ പാത്രത്തെ പ്രത്യക്ഷമാക്കുമ്പോഴും എല്ലാം അവിടെ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കാനാ? ഇരുളിൽ ഇരുള് പോയി അത്ര അല്ല. ഇരുള് പോയി എന്താ? നിങ്ങൾ അവിടെ കേവലം പാത്രത്തെ മാത്രമേ കാണുന്നുള്ളോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ കേവലം പാത്രത്തെ കാണുന്നുള്ളൂ. കണ്ണു തുറന്നൊന്ന് സൂക്ഷിച്ചു പോകുക. കേവലം പാത്രമാണോ കാണുന്നത്? അവിടെയും കിഞ്ചിത് ആധീയതയെ, അവിടെ എന്തോ മറ്റൊന്നുകൂടി ഉണ്ട്. കേവലം ഇരുള് മാറുക എന്നുള്ളത് മാത്രമാണ്. എന്താ അവിടെ കൂടുതലുള്ളത്? അത് പറയുന്നു പ്രകാശവത്തോ ഘടസ്യകുലഭ്യമാനം. അതുവരെ ഇല്ലാതിരുന്ന ഒന്ന്. അതുവരെ നിങ്ങൾ പറയുന്നത് അവിടെ പാത്രം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതുവരെ ഇല്ലാതിരുന്ന ഒന്ന് അവിടെയുണ്ട്, പ്രകാശം. എന്ന് പറഞ്ഞാൽ പോലെ പ്രകാശവത്തായ ഘടം, പ്രകാശിക്കുന്നതായ ഘടം. പ്രകാശിക്കുന്ന ഒരു പാത്രമുണ്ട്. പാത്രം നമ്മൾ കാണുന്നത് പ്രകാശത്തോടു കൂടിയാണ്. ആ പ്രകാശമാണ് ആ പാത്രത്തെ പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രയത്നം എന്ന് പറയുന്നത് കേവലം വിരളിനെ മാറ്റാൻ വേണ്ടിയിട്ടല്ല, അതിനെ പ്രകാശവത്താക്കാൻ വേണ്ടി കൂടിയാണ് പ്രയത്നം. അപ്പൊ അവിടെ എന്തോ പ്രത്യേകിച്ച് ഒന്നുകൂടി സംഭവിക്കുന്നില്ലേ? നമ്മൾ കാണുന്നുണ്ട് എന്താണ്? ആ പാത്രം പ്രകാശം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ദീപപ്രകാശനം എന്ന് പറയുന്ന പ്രവൃത്തി എന്തിനു സഹായിച്ചു? അവിടെ അതുവരെ ഇരുന്ന പാത്രത്തിൽ നിന്നും വ്യത്യസ്തമായൊരു പാത്രത്തെ. എന്താണ് ആ പാത്രം എന്ന് പറയുന്നത്? പ്രകാശവത്തായ പാത്രം. അതേ നമുക്ക് അനുഭവത്തിന് വിഷയമാകത്തുള്ളൂ. അപ്പോൾ കേവലം തമസ് ഇരുട്ടിന്റെ നാശത്തിന് വേണ്ടി മാത്രമാണ് പ്രവൃത്തി എന്ന് പറയുന്നത് ശരിയല്ല. അവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് ആ പാത്രത്തെ പ്രകാശവത്താക്കുന്നതിന് കൂടെ വേണ്ടിയാണ്. രണ്ട് രണ്ട് കാര്യങ്ങൾ. കാരണം നമ്മൾ കാണുന്ന എന്താണ്? പ്രകാശപൂർണമായ ആ വസ്തുവിനെ നമ്മൾ കാണുന്നു. സങ്കല്പിച്ചു നോക്കുക, ആ വസ്തുവിൽ പ്രകാശമേ ഇല്ല. കാണാൻ കഴിയുമോ? ലോകത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കേവലമായ പാത്രത്തെ കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ പ്രകാശമില്ലാതെ. കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ, സ്പർശിച്ചറിയാം ഇത് പാത്രമാണ്, എന്റെ ഷേപ്പിൽ. മറിച്ച് സംഭവിക്കത്തില്ല. പാത്രത്തെ കാണണോ? പ്രകാശവത്തായ പാത്രത്തെ കാണാൻ പറ്റും. അപ്പോൾ പ്രവൃത്തി കൊണ്ട് അവിടെ പ്രയോജനം ഉണ്ടായിരുന്നു. പ്രവൃത്തി കൊണ്ടെന്ത് പ്രയോജനം ഉണ്ടായി? ആ പ്രകാശവത്താക്കാൻ കഴിഞ്ഞു. അത് ഇരുളിൽ നിങ്ങൾ വെളിച്ചത്തെ കൊണ്ടുവന്ന് ആ വസ്തുവിനെ പ്രത്യക്ഷമാക്കുമ്പോൾ അവിടെ എന്തോ ഒന്ന് കൂടുതലായി സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്. ആ പ്രകാശവത്വം അതാണ് ആ വസ്തുവിനെ നമുക്ക് കാണിച്ചത്. കേവലം നിങ്ങളുടെ പ്രവൃത്തി ഇരുളിനെ മാറ്റാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ഇതുപോലെ തന്നെയാണ് മണ്ണിൽ സംഭവിക്കുന്നത്. കുലാലന്റെ പ്രവൃത്തി കേവലം ആ ആദ്യം ഉണ്ടായിരുന്ന പ്രതിബന്ധത്തെ മാറ്റാൻ വേണ്ടിയല്ല. കുലാലന്റെ പ്രവൃത്തി എന്താണ്? അത് മാറ്റുന്നു, വേറൊരു രൂപത്തെ അവിടെ ഉണ്ടാക്കും. അല്ല, അങ്ങനെ ഒരു രൂപം നേരത്തെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പാത്രം പ്രകാശവത്താകുന്നതിന് മുമ്പ് അങ്ങനെ ഒന്നില്ലായിരുന്നു എന്ന് പറയും പോലെയാണ്. അത് പറയാൻ പറ്റുമോ? പാത്രം പ്രകാശമയമാകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു രൂപം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റും. അതിനു മുമ്പ് ആ മൺപാത്രത്തിൽ വയറും കഴുത്തും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ അവിടെ ഉണ്ട്, അതിനെ പ്രകാശവത്താക്കുകയും ചെയ്തുള്ളൂ. പക്ഷെ അവിടെ ഒരു പ്രവൃത്തി ആവശ്യമാണ്. അതിനെ ദീപത്തെ ജ്വലിപ്പിക്കുക, അത് പ്രകാശവത്തായി തീരുക. അതുപോലെ കുലാല പ്രവൃത്തി എന്ന് പറയുന്നത് കേവലം ആവരണത്തെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, അതിനുവേണ്ടിയല്ല കുലാലം പ്രവർത്തിക്കുന്നത്. മറിച്ച് അവിടെ ഒരു പ്രത്യേകമായ ആകാരം വരുന്നു, അതിന് പ്രകാശം പതിക്കുന്നു, അത് പ്രകാശവത്താക്കി തീരുന്നു. കാണുന്നവൻ്റെ ഇന്ദ്രിയം അതുമായിട്ട് സംബന്ധം വരുന്നു, അവൻ്റെ മനസ്സിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു, അത് പ്രകാശിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കുലാലൻ്റെ പ്രവൃത്തി, വേറൊരു ഭാഗത്ത് ദ്രഷ്ടാവിൻ്റെ പ്രവൃത്തി. ഇതെല്ലാം സംഭവിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുതാ ഇത് മൺപാത്രം, ഇതുവരെ ഉണ്ടായിരുന്ന കേവലമായ മണ്ണുരുളയല്ല, കപാലമല്ല, മറിച്ചത് പാത്രമാണ്. അപ്പോൾ പ്രവൃത്തി സാർത്ഥകമാണെന്ന്. അത് മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കുന്നിടത്ത് മാത്രമല്ല, കേവലം ഇരുളിലിരിക്കുന്ന ആ പാത്രത്തെ പ്രത്യക്ഷമാക്കുന്നിടത്ത് പോലും, ആ വസ്തു നേരത്തെ ഉണ്ടായിരുന്നിടത്ത് പോലും പ്രവൃത്തി സാർത്ഥകമായിരിക്കും. അവിടെ പ്രകാശത്തെ അവിടെ ആധാനം ചെയ്തു, ആ പ്രകാശത്തിലൂടെ അതിനെ നമ്മൾ അറിയുന്നു. അതുപോലെ ഇവിടെ നാമരൂപങ്ങളെല്ലാം അതിൽ ആധാനം ചെയ്യുന്നു, എന്നിട്ട് അതിനെ പ്രകാശിപ്പിക്കുന്നു. ഇത്രയൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് അത് നേരത്തെ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇരുള് മാറി വെളിച്ചം വന്ന് ഇരുളിനെ മാറ്റി ആ വസ്തു പ്രകാശവത്തായി അവ നമ്മൾ കാണുന്നു. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷമേ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഇരുളിൽ പാത്രം ഇല്ലായിരുന്നു എന്ന് പറയാൻ കഴിയും. ഇത്രയും കൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് ഇരുളിലില്ല എന്ന് പറയാൻ കഴിയും. പക്ഷെ ഇരുളിൽ ഇരിക്കുന്നതിന് കാണുന്നതിന് വേണ്ടി അവിടെ യത്നം ആവശ്യമാണ്. അത് തന്നെയാണ് ഇവിടെ മൃത്തിന് സംഭവിക്കുന്നത്, അത് തന്നെയാണ് സത്തിന് സംഭവിക്കുന്നത്. കേവലമായ സത്താണെങ്കിലും കുലാല പ്രവൃത്തി കൊണ്ട്, കുലാലനാരാണ് ഈ പ്രപഞ്ച സൃഷ്ടികർത്താവ്, ആ സൃഷ്ടികർത്താവിന്റെ പ്രവർത്തനം കൊണ്ട് ഇതിൽ നാമരൂപങ്ങളെല്ലാം പ്രകടം. കുലാലൻ പ്രകടമാക്കിയതിനെ മാറിയുന്ന ജീവൻ കാണുന്നു, ആ ഇതാ ഇത് പാത്രമാണ്. അതുപോലെ ഈശ്വരൻ പ്രകടമാക്കിയതിനെ ജീവൻ കണ്ടിട്ട് പറയുന്നതാ ഇത് ഭൂമിയാണ്, ഇത് സൂര്യനാണ്, ഇത് ചന്ദ്രനാണ്. അവിടെ എന്താണ്? സത്തിൻ്റെ അഭിവ്യക്തിയാണ്. കുലാല പ്രവൃത്തി സാർത്ഥകമാണ്. പ്രകാശവതോ ഘടസ്യ ഉപലഭ്യമാനത്വാത് യഥാ പ്രകാശ വിഷ്ണു ഘട ഉപലഭ്യത പ്രദീപകർണേന ന തഥ പ്രാക് പ്രദീപകർണ. അതുകൊണ്ട് അത് വ്യക്തമാക്കി കൊടുക്കുന്ന എന്താണ്? പ്രകാശവിശിഷ്ടമായ പ്രകാശത്തോടു കൂടിയ പാത്രം അവിടെ പ്രകാശത്തെ ജ്വലിപ്പിച്ചതിന് ശേഷം കാണും. അതിനു മുമ്പ് കാണാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ കഴിയും. പ്രദീപകർണ പിന്നെ ഒരാൾ പറയുകയാണ്, ഇല്ല അവിടെ, ഞാനത് കാണുന്നത് കൊണ്ടേ ഉള്ളൂ. വാശി പിടിക്കുകയാണെങ്കിൽ അയാൾ അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ അടുത്തിരുത്തിയിട്ട് പറയും, നീ ഇതൊന്ന് തടവി നോക്കുക, ഉണ്ടോ ഇല്ലയോ, സ്പർശിച്ചു നോക്കുക, നക്കി നോക്കിയാലും മതി. നല്ല മെടുക്കനാണെങ്കിൽ മണത്ത് നോക്കിയാലും പറയും, ആ മണ്ണിൻ്റെ മണം, പുതു മണ്ണിൻ്റെ മണം, ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ, ചുട്ടടുത്ത കുളമാണ്. ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റും. ഇനി അനുമാനത്തിലൂടെ വേണമെങ്കിലും അറിയാൻ പറ്റും, പല രീതിയിലും അതറിയാൻ പറ്റും, അതിൻ്റെ അസ്തിത്വത്തെ അറിയാൻ കഴിയും. അതുകൊണ്ട് വെളിച്ചം വന്ന് അതുകൊണ്ടത് പ്രകടമായി അനുഭവില്ലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പ്രപഞ്ചത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ അനുഭവം ആകുന്നതിന് മുമ്പും ഇതെല്ലാം ഉണ്ടായിരുന്നു, സദാ ഇതുള്ളതാണ്, സദാ സദാത്മകമായി നിലനിൽക്കുന്നു. അതാണ് സത്കാര്യവാദം, സദാ അത് നിലനിൽക്കുന്നു കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാക്കുന്നതിന് മുമ്പും ഉണ്ടാക്കുന്നതിന് ശേഷം അതൊക്കെ ഇനി ചർച്ച ചെയ്യും. പ്രകാശ വിഷ്ണു ഘടകുലഭ്യതേ പ്രദീപകർണേന എന്ന തഥാ പ്രാക് പ്രദീപ തസ്മാന്ന തമത്തിരസ്കാര ഏവ പ്രദീപകർണം. അതുകൊണ്ട് ബാക്കി പോട്ടെ, കുലാലന്റെ ജോലിയും പാത്രം ഉണ്ടാക്കലും എല്ലാം പോട്ടെ, നമുക്ക് ഇരുളിലേക്ക് വരാം. അവിടെ തമസ്തിരസ്കാര ഏവ പ്രദീപകർണം, അവിടെ ദീപൻ ജ്വലിപ്പിച്ചത് കേവലം ഇരുട്ടിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അത് മാത്രമല്ല, മറിച്ചോ പിന്തറി പ്രകാശവത്വായ ആ പാത്രത്തെ പ്രകാശവത്താക്കുന്നതിന് വേണ്ടി, പ്രകാശത്തോടു കൂടിയ പാത്രം അതിനു വേണ്ടി. എന്നാലേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂ, നമ്മുടെ ഇന്ദ്രിയങ്ങളെയെല്ലാം അങ്ങനെയാണ് സജ്ജമാക്കിയിരിക്കുന്നത് സൃഷ്ടികർത്താവ്. ചക്ഷുരേന്ദ്രിയത്തെ വിശേഷിച്ചും പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ വസ്തുവിനെ ഗ്രഹിക്കാൻ പറ്റൂ കണ്ണുകൊണ്ട്, വേറെ ഒന്നുകൊണ്ട് സാധ്യമല്ല. പ്രകാശമില്ലെങ്കിൽ അന്ധത, പ്രകാശമുണ്ടെങ്കിൽ പ്രത്യക്ഷ വിഷയമാകുന്നു. പ്രകാശവത്വമായ ഇപ്പം നേരത്തെ പൂർവക്ഷി പറഞ്ഞ എന്താണ്? കിഞ്ചിതാധീയത്തെ, അവിടെ പ്രത്യേകിച്ച് ഒന്നും ആധാനം ചെയ്യുന്നില്ല, ഒന്നും പ്രത്യേകിച്ച് അവിടെ ഉണ്ടാക്കുന്നില്ല. അത് ശരിയല്ല ആലോചിക്കാൻ എന്ന് പറയുന്ന, അവിടെ ഒന്നും ഉണ്ടാക്കുന്നുണ്ട്. പ്രകാശവത്വം, പ്രകാശ പൂരിതമായിരിക്കുക, പ്രകാശത്തിൽ അതിങ്ങനെ പ്രകാശിക്കുക, അതിനെ പ്രകാശം ഇങ്ങനെ പൊതിഞ്ഞിരിക്കുക, പ്രകാശത്തിലൂടെ ചക്ഷുരേന്ദ്രിയെ അതിനെ ഗ്രഹിക്കുക, പറയുന്നത് പടം കാണുന്നു. ഞാൻ പ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി അതിൽ പ്രകാശം പതിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ അനുഭവം. നമ്മുടെ കുലാല പ്രവൃത്തി എന്ന് പറയുന്നത് ആഭരണ നാശത്തിന് വേണ്ടിയല്ല, ദീപകരണം ഇരുളിനെ മാറ്റാൻ വേണ്ടിയല്ല എന്നാണ്. പ്രകാശവത്വനെയും ഉപലഭ്യമാനക്കുക, അങ്ങനെയേ അത് സാധ്യമാവും. പ്രകാശവത്വന് മാത്രമേ പാത്രത്തിൻ്റെ പ്രതീതി അനുഭവം ഉണ്ടാകത്തുള്ളൂ. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞതും ശരിയാണ്, ക്വചിത് ആഭരണ വിനാശവി യഥാ കുട്ട്യാദി വിനാശി. ചില സ്ഥലങ്ങളിൽ പ്രവൃത്തി എന്ന് പറയുന്നത് കേവലം ആഭരണത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനാണ് നേരത്തെ ഉദാഹരണം പറഞ്ഞ് ഭിത്തിക്ക് അകത്ത് ഇരിക്കുന്നു, തുറക്കാൻ കഴിയുന്നില്ല, ഭിത്തിയെ നശിപ്പിക്കേണ്ടി വരും. തുണിക്ക് അകത്തിരിക്കുന്ന പാത്രം അഴിച്ചെടുക്കാൻ പറ്റുന്നില്ല, ആ തുണിയെ കത്തിച്ചു കളയേണ്ടി വരും. അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളിൽ പ്രവൃത്തി എന്ന് പറയുന്നത് ആവരണ വിനാശത്തിന് വേണ്ടി ആണ്. പൂർവപക്ഷത്തെ തന്നെ സിദ്ധാന്തമാക്കിയിരിക്കും. വാസ്തവത്തിൽ പൂർവപക്ഷി എന്താണോ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത് അതിനെ തന്നെ സിദ്ധാന്തി ഏറ്റെടുത്ത് യഥാകുട്ടിയാവിന് തസ്മാന്ത നിയമോസ്റ്റ് അഭിവ്യക്തിയർത്ഥിന് ആവരണ വിനാശീവ യത്നക്കാരീതി. അതുകൊണ്ട് അഭിവ്യക്തിയർത്ഥി ആ ഈ പാത്രം കാണണം എന്നാഗ്രഹിക്കുന്നു. അവനെ സംബന്ധിച്ച് ആവരണ വിനാശീവ അല്ലെങ്കിൽ പാത്രത്തെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവനെ സംബന്ധിച്ച് ആവരണ നാശത്തിന് വേണ്ടി മാത്രമാണ് യത്നം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ശരിയല്ല. യത്നത്തിന് പുരുഷപ്രവൃത്തിക്ക് അതിൻ്റെതായ സാങ്കത്യം ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ജീവന്റെ പ്രവൃത്തിക്ക് സത്കാര്യവാദത്തിൽ എല്ലാം സർവവും സദാസത്തായിരിക്കുന്നു. ഈ നാമരൂപങ്ങളെല്ലാം സത്തിനെ കുറിച്ചല്ല പറയുന്നു, ഇതെല്ലാം സദാ നിലനിൽക്കുന്നു. ഇവിടുത്തെ അവരോഭാവ തിരോഭാവങ്ങൾ നമുക്കിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നു എന്താ സത്കാര്യം. അതുകൊണ്ട് ആവരണ നാശത്തിന് വേണ്ടി മാത്രം മതി പ്രവൃത്തി എന്ന് പറയുന്നത് ശരിയല്ല. കാര്യ ഉത്പത്തിക്ക് വേണ്ടി, കാര്യ ഉത്പത്തി എന്ന് പറഞ്ഞുകൂടെ കാര്യ അഭിവ്യക്തി, അതിനുവേണ്ടി കുലാലന്റെ പ്രവൃത്തി ആവശ്യമാണ്. കുലാലൻ പാത്രത്തെ ഉണ്ടാക്കിയാലേ മാറി നിന്ന് തനിക്ക് ആ പാത്രത്തെ കാണാൻ പറ്റും. ആദ്യം അവരുടെ ഉണ്ടാക്കുന്ന ഒരാൾ വേണം. സൃഷ്ടികർത്താവ് ഞാൻ ആ വൈചിത്രത്തോടുകൂടി ഈ പ്രപഞ്ചത്തെ എങ്ങനെ സൃഷ്ടിച്ച് മുമ്പിൽ വയ്ക്കുന്നത് കൊണ്ടാണ് ജീവൻ അതിനെ ഇങ്ങനെ കാണുന്നത്. ഇത് തന്നെ വേറെ തരത്തിൽ പറയുന്നതാണ്, ജാഗ്രത്തിൽ പ്രപഞ്ചനെ അനുഭവിക്കുന്നു, സ്വപ്നത്തിൽ മറ്റൊരു തരത്തിൽ അനുഭവിക്കുന്നു, സുഷുപ്തിയിൽ അനുഭവമില്ലല്ലോ പറയാം. അവിടെ ഇതെല്ലാം ലയിച്ച് ഖനീഭൂത തമൈവ മാണ്ഡവിക്കപ്പോൾ ഭാഷകാരം ഒരു പ്രക്രിയയാണ്, അതൊരു വിചാര രീതിയാണ്. എല്ലാം കട്ടിപിടിച്ച തമസ് പോലെ, ഒന്നും കാണാൻ കഴിയാത്ത തമസ് പോലെ. ഏതൊരവസ്ഥയിൽ ഇതെല്ലാം ഉണ്ട്, ഇത് ഇങ്ങനെ വന്നതിനൊരു സമാധാനമുണ്ട്, ജാഗ്രത സ്വപ്നത്തിലും ഇതിങ്ങനെ പ്രകടമാകുന്നതിനൊരു സമാധാനം. എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഖനീഭൂത തമൈവ, അങ്ങനെ ഒരവസ്ഥ കാരണരൂപം എന്ന് പറയുന്നു. ആ കാരണരൂപത്തിൽ നിന്ന് ഇത് ഇങ്ങനെ വരുന്നു. ഇതിന് അവ്യവസ്ഥമല്ല, ഇന്നലെ കണ്ടത് തന്നെ ഇന്നും കാണും, കഴിഞ്ഞ ജാഗ്രത കണ്ടത് തന്നെ ഈ ജാഗ്രതയിലും കാണുന്നു, അതിൻ്റെ തുടർച്ച പോലെ കാണും. ഇതിന് വ്യക്തമായൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വെളിച്ചത്തിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ പാത്രം കാണാൻ പറ്റുന്നുള്ളൂ. കണ്ണുകൊണ്ട് കാണുന്നതിന് വേറെ ഒന്നിനെയും സഹായിക്കുന്നു, അത് തന്നെ വേണം. അപ്പം അങ്ങനെ ഒരു വ്യവസ്ഥ പ്രപഞ്ചത്തിന് ഈശ്വരൻ ചെയ്തിരിക്കുന്നു. ആ വ്യവസ്ഥയുടെ ഭാവമാണ് ഈ ആ ഒരു ഭാവത്തിരോഭാവങ്ങൾ. ഇത് പ്രകടമാകുന്നു. നേരത്തെ പറഞ്ഞ സമുദ്രത്തിലെ അലകളെപ്പോലെ ഒരല വരുന്നു, മായുന്നു, വേറൊരല വരുന്നു, മായുന്നു. ഈ പ്രക്രിയ ഇങ്ങനെ അനാദി അനന്തമായി അനവരതമായി ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. സത്യദർശി ഇതിൻ്റെ സത്യത്തെ ഗ്രഹിക്കുന്നു, ഇതാണ് ഇതിൻ്റെ പരമാർത്ഥം എന്നയാൾ ബോധിക്കുന്നു. അല്ലാത്തവർക്ക് അത് ബോധിക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. തസ്മന്ന നിയമോസ്തി അഭിവ്യക്തിയർത്ഥിന് ആവരണ വിനാശം കാര്യരീതി. അതുകൊണ്ട് ആവരണ നാശത്തിന് വേണ്ടി മാത്രം കാര്യം പ്രവർത്തിച്ചാൽ മതി എന്നൊന്നും പറയുന്നത് ശരിയല്ല. സത്കാര്യവാദത്തിൽ യാതൊരു ദോഷമില്ല. നിയമാർത്ഥവത്വ കാരണ വർത്തമാനം കാര്യം കാര്യാന്തരാണ് ആവരണ വിദ്യ അഗോചാമ തത്രീതി കുറവ് അഭിവ്യക്തസ്യ കാര്യസ്യ പിണ്ടസ്യ വേദസ്യവ കപാലസ്യ വിനാശ്യവേദന ക്രിയേത തഥാവിത ചൂർണാന്തിവി കാര്യം ചായേത. നിങ്ങളീ പറയുന്ന മണ്ഡത്തിൽ എന്താണ്? ഞങ്ങൾ പറഞ്ഞു ആവരണം കൊണ്ട് മറ്റു കാര്യമൊന്നും അനുഭവപ്പെടുന്നില്ല, അങ്ങനെയാണെങ്കിൽ ആവരണം നശിപ്പിച്ചാൽ മതി എന്ന് പറയുന്നിടത്തും ആലോചിക്കാതെ പറയുകയാണ്. ഇരുളിനെ നശിപ്പിച്ചിടത്തും അവിടെ പ്രകാശവത്വ പ്രകാശമുള്ള പാത്രമാണ് ആയത്. അവിടെ മറ്റൊന്ന് വന്നു, അവിടെ പ്രകാശം അവിടെ വന്നു. അതുപോലെ ഗുഡയും. നിങ്ങളെന്താ പറയുന്നത്? ഇത് ആവരണമാണ് പിണ്ടം, അതിനങ്ങ് നശിപ്പിക്കുക. അപ്പോൾ ആവരണമാണെങ്കിൽ ആവരണം നശിച്ചാൽ കാര്യം കാണണമല്ലോ. അതൊരു നിയമമാണ്. ഒരു ആവരണത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ ആവരണം നശിച്ചു കഴിഞ്ഞാൽ കാര്യം പ്രകടമാണ്. ആവരണം നശിച്ചു കഴിഞ്ഞാൽ പാത്രം പ്രകടമാണ്. അപ്പോൾ ആവരണത്തെ നശിച്ചാൽ മതി എന്നാൽ പറയുന്നു. അത് ശുദ്ധ അസംബന്ധവും മണ്ടത്തരവുമാണ്. കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ട്? ശരി, ആദ്യം കുലാലും മണ്ണ് ഉരുട്ടി നല്ല പശ വരുത്തി ഉരുട്ടി ഒരു ഉരുളയാക്കി. ഇതൊരു കാര്യം. സത്കാര്യവാദി പറയുന്നത് ഇതാ തടസ്സം, അടുത്ത് ഫലം പ്രത്യക്ഷമാകും. അപ്പോഴാണോ വേറൊരാളൊരു വലിയ വടിയുമായിട്ട് ഇതിനങ്ങ് നശിപ്പിക്കുക. അപ്പോൾ ഫലം പ്രകടമാകുമല്ലോ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? യത്നം ചെയ്യുന്നു, പരിശ്രമം ചെയ്യുന്നു. നിങ്ങളതിനെ തല്ലി പൊട്ടിക്കുന്നു, കപാലത്തെ പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ ഉരുളയെ പൊട്ടിക്കുന്നു. എന്താവിടെ സംഭവിക്കുന്നു? വേറൊരു കാര്യം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നു. നിങ്ങൾ മറ്റൊരു കാര്യത്തിന്റെ സൃഷ്ടിക്ക് കാരണക്കാരനായി മാറുകയാണ്. അതിനെ തല്ലിപ്പൊട്ടിക്കുമ്പോൾ എന്ത് വരുന്നു? പുതിയൊരു കാര്യം വരുന്നു. മൃത്ത് ചൂർണമെന്ന് പറയുന്ന ഒരു കാര്യം വരുന്നു. കപാലത്തെ പൊട്ടിച്ചു കഴിഞ്ഞാലോ കപാലശകലം മറ്റൊരു കാര്യം വരികയാണ്. ഒരു ആവരണ വിനാശമെന്ന് നിങ്ങൾ കരുതുന്നിടത്ത് വാസ്തവത്തിൽ മറ്റൊരു സൃഷ്ടി സംഭവിക്കുകയാണ്. അങ്ങനെ ഒരു സൃഷ്ടി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും അവിടെ അത് പാത്രത്തിന് ആവരണമായി തീരും. അടുത്ത സൃഷ്ടി പിന്നെ അതിനെ നിങ്ങൾ അരച്ച് പൊടിയാക്കി കഴിഞ്ഞാൽ അത് അടുത്ത ഞങ്ങൾ പറയുന്ന ആ കാര്യത്തിന് ഇത് ആവരണമായി തീരും. ഇനി പൊടിയാക്കി അതിനെ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അതും ആവരണമായി തീരും ഇവിടെ കാര്യത്തിന്. അപ്പോൾ ഇരളിലിരിക്കുന്ന പാത്രത്തെ കാണുന്നതിന് വേറെ എന്തെങ്കിലും മാജിക് കാണിച്ചാൽ പറ്റും? പറ്റത്തില്ല. പ്രകാശത്തെ കൊണ്ടുവരണം, ആ വസ്തുവിനെ പ്രകാശവത്താക്കി മാറ്റണം. അതുപോലെ മണ്ണിലിരിക്കുന്ന കുടത്തെ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രവൃത്തി ചെയ്യണം. അതെങ്ങനെ? അത് കുലാലിനറിയാം. ഇന്ന പ്രവൃത്തി ചെയ്താൽ തനിക്കറിയത്തില്ല, പക്ഷെ കുലാലിനറിയാം. ഇന്ന പ്രവൃത്തി ചെയ്താൽ അവിടെ ഇന്ന കാര്യത്തെ കാണാൻ പറ്റും. അത് കാര്യകാരണങ്ങൾക്കൊരു നിയമമുണ്ട്. കാര്യകാരണ നിയമം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. ഈ തൽക്കാലം മണ്ണിനെയും കുടത്തെയും സംബന്ധിച്ച് കുലാലനാണ് വ്യവസ്ഥ ചെയ്ത് ഇന്ന ഇന്ന രീതിയിൽ. അല്ലേ, മണ്ണിന് നല്ല പശുമ വേണം, ശരിക്കത് കുഴയ്ക്കണം, ശരിയായ രീതിയിൽ അത് പ്രവർത്തിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പാത്രമാകും. ഇതൊരു വ്യവസ്ഥയുണ്ട്. പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഈശ്വരം വ്യവസ്ഥ ചെയ്തിരിക്കും. ഇതിങ്ങനെ രൂപത്തിൽ ഈ തരത്തിൽ അത് അഭിവ്യക്തമാക്കണം. ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കണം. അത് ഈശ്വരന്റെ നിയമം. ആ ഈശ്വര നിയമത്തിന് വിധേയമായി കുലാലനും പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുണ്ടാകും. ആ നിയമത്തിന് വിരുദ്ധമായ ആൾ പ്രവർത്തിച്ചാൽ അവിടെ പാത്രമായിരിക്കില്ല ഉണ്ടാകും. അവിടെ ഉണ്ടാകുന്നത് ചിലപ്പോൾ ഓടിൻ്റെ കഷണങ്ങളായിരിക്കും, അല്ലെങ്കിൽ മൺതരികളായിരിക്കും, അതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിയമാർത്ഥ പ്രവൃത്തി ആവശ്യമാണ്. അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടേ അത് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ തല്ലിപ്പൊട്ടിച്ചെന്ന് വിചാരിച്ച് ആവരണം നശിച്ച് വേറെ പാത്രം ഉണ്ടാകത്തില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതൊന്നും ആ നിയമത്തിൽപ്പെടുന്ന കാര്യങ്ങളല്ല. വ്യവസ്ഥയുണ്ട് ഇവിടെ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കൊരു വ്യവസ്ഥയുണ്ട്. ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ആ വ്യവസ്ഥയോട് ആ വ്യവസ്ഥയെ മനസ്സിലാക്കി അതിനനുസരിച്ച് പോകുന്നുകൊണ്ട് കുലാലനും പാത്രത്തെ ഉണ്ടാക്കാൻ പറ്റും. ആ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു ഭംഗം വരുത്തിയ പാത്രം അവിടെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് അസംബന്ധമാണ്. അത്രീ പൂർവ്വ അഭിവ്യക്തസ്യ കാര്യസ്യ ആദ്യം ഉണ്ടായ കാര്യം പിണ്ടസ്യ വിവദസ്യവ കപാലസ്യ, അല്ലെങ്കിൽ അത് കഴിഞ്ഞുണ്ടാക്കുന്ന ഓട് വിനാശ്യ വേദനക്രിയ. അത് നശിപ്പിക്കാനാണ് നിങ്ങൾ പരിശ്രമിക്കുന്നതെങ്കിൽ തഥാ വിതല ചൂർണാദി അഭികാര്യം ചെയ്യുന്നത്. അപ്പം മറ്റൊരു കാര്യം ഉണ്ടാകും. ഒന്നെന്താണ്? ആ ഓടിൻ്റെ ശകലങ്ങൾ, കഷ്ണങ്ങൾ, അല്ലെങ്കിൽ ചൂർണം, ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളുണ്ടാകും. ആ കാര്യം പാത്രത്തിന് തടസ്സമാകും. ഇതാണ് ഭാഷ്യകാരൻ്റെ യുക്തി. ഇത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. ഒരു മണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മണ്ണിനെയും അറിയാൻ കഴിയും. ഒരു സുവർണ ശകലത്തിൻ്റെ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവ സുവർണ കാര്യങ്ങളെയും തത്വത്തെ അറിയാൻ പറ്റും. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ അസ്തിത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ച അസ്തിത്വത്തെ അറിയാൻ പറ്റും. എല്ലായിടത്തും അത് തന്നെയാണ് നിയമം, യുക്തി. തേനാപ്യാവൃത ഘടകന ഉപലഭ്യത ഇനി പുനഃ പ്രയത്നാന്തര അപേക്ഷയും. നിങ്ങൾ അതിനെ അടിച്ചു കുട്ടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന കാര്യം അതിനെ ചൂർണമെന്നോ ഇവിടെ പറഞ്ഞതുപോലെ വിതളമെന്നോ എന്ന് വെച്ചാൽ ഓടിൻ്റെ കഷ്ണങ്ങളെന്നോ പറഞ്ഞാൽ തേനാപ്യാവൃതവും കൂട അത് അടുത്ത് ആവരണമാവും. ഘടത്തിൻ്റെ അഭിവ്യക്തി ഇന്ന ഉപലഭ്യത വീണ്ടും അത് കാണാൻ കഴിയാതെ പോകും. ഇനി പുനഃപ്രയത്നാന്തര അപേക്ഷ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? കുലാലിനെ വിളിക്കണം.
5: കൂടാനും വീണ്ടും അതിനെല്ലാം അടിച്ച് അരച്ച് വീണ്ടും അതിന് പശയുണ്ടാക്കി വീണ്ടും പ്രയത്നിച്ച് വീണ്ടും കുടത്തെ ഉണ്ടാക്കേണ്ടി വരും. അപ്പം ആ വ്യവസ്ഥയ്ക്ക് ആ നിയമത്തിന് ഒരു ഭംഗമില്ല. കാര്യം സത്ത് തന്നെയാണ്, സൃഷ്ടിക്കുന്ന മുമ്പ് ശേഷവും. തസ്മാ ഘടാദ്യ അഭിവ്യക്തിയർത്ഥനോ നിയതേവ കാരക വ്യാപാരോ അർത്ഥവാൻ. അതുകൊണ്ടിവിടെ നിശ്ചിതമായ കാരക വ്യാപാരം, കാരക വ്യാപാരം എന്ന് പറയുന്നത് കുലാലൻ കർത്താവാണ്. ആ കുലാലന്റെ പ്രവൃത്തി ദണ്ഡം ആവശ്യമാണ്. ഞാൻ ഈ കുടത്തിന്റെ രണ്ട് സൈഡിൽ ഓടുകൾ ഉണ്ടാക്കി അത് ചേർത്ത് വെച്ചിട്ട് അതിനെ യോജിപ്പിക്കാൻ വേണ്ടി കയ്യിലൊരു വടി വെച്ച് തല്ലും, തല്ലിത്തല്ലിയാണ് ഇതിനെ കൂട്ടിച്ചേർക്കുന്നത് പണ്ട്. അപ്പോൾ അത് കരണം, മറ്റ് കർത്തൃകാരകം, ഇത് കർണകാരകം, ഇങ്ങനെയുള്ള കാരക വ്യാപാരം പ്രവൃത്തി അത് കൂടിയേ തീരും. നിയതയോ, അതിനൊരു നിശ്ചിതമായ ഒരു നിയമമുണ്ട്, ആ നിയമത്തെ പാലിച്ചേ പറ്റും. ആ നിയമത്തെ പാലിച്ചില്ലെങ്കിൽ ഒരിക്കലും കുലാലന് പാത്രത്തെ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല, പാത്രമായി മാറത്തില്ല. വീണ്ടും അത് ചൂർണമായി മാറുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയി പോവുകയോ അത് ഉടഞ്ഞു പോവുകയോ നശിച്ചു പോവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ആ നിയതമായ എന്ന് വെച്ചാൽ നിയമവിധേയമായ പ്രവൃത്തി, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ആ പ്രവൃത്തി, നമ്മൾ വാസ്തവത്തിൽ ഒന്നിനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ നമ്മൾ കണ്ടെത്തുന്നു എന്നേയാണ്. നിയമം നേരത്തെ ഉണ്ട്, അവിടെ ആകർഷണ തത്വം നേരത്തെ ഉണ്ട്. ഒരാളത് കണ്ടുപിടിച്ചു, അതിന് ഒരാൾ വ്യാഖ്യാനിച്ചു ഇത് ഇന്നതാണെന്ന് അതിനൊരു വ്യാഖ്യാനം കൊടുത്തുന്നേ ഉള്ളൂ, അല്ല ആ തത്വത്തെ അയാൾ ഉണ്ടാക്കിയാണോ? അല്ല. അതുപോലെ മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാകണം, ആ നിയമമുണ്ട്, എങ്ങനെയൊക്കെ ആയിരിക്കണം അത് ഉണ്ടാകേണ്ടത്, അതിനെ കണ്ടെത്തിയാണ് കൊടുക്കുന്ന പേരാണ് കുലാലൻ. പാത്രം ഉണ്ടാക്കുന്നയാൾ ആരായാലും കുലാലൻ എന്ന് വെച്ചാൽ പാത്രം ഉണ്ടാക്കുന്നയാളെന്നുള്ള അർത്ഥം. ആ നിയമത്തെ കണ്ടെത്തി അതിനെ ഉപയോഗിക്കുന്നയാൾ. അതുകൊണ്ട് ഘടാദ്യ അഭിവ്യക്തി അർത്ഥം, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പാത്രം കാണണം അഭിവ്യക്തി, പിന്നെ അതുകൊണ്ട് വെള്ളം കോരണം, പിന്നെ അതുകൊണ്ട് പാകം ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നമുക്ക് തല്ലിപ്പൊട്ടിക്കണം. എന്തിനായാലും ശരി, അവിടെ നിയമപൂർവമായ കാരക വ്യാപാരം ഉണ്ടാകണം. അത് ഫലവത്വമാണ്, സഫലവുമാണ്. നിയമം തെറ്റിയില്ലെങ്കിൽ സഫലം, നിയമം തെറ്റിയാൽ നിഷ്ഫലമാണ്. അതുകൊണ്ട് സാറിന് ചോദിക്കുന്ന കാര്യം, സത്കാര്യവാദത്തിൽ എല്ലാം എപ്പോഴും ഉള്ളതാണെങ്കിൽ പിന്നെ എന്തിനു പ്രവർത്തിക്കണം, എന്തിനുണ്ടാക്കണം, ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണോ, ഇത്തരം ചോദ്യങ്ങളെല്ലാം തികഞ്ഞ അസംബന്ധമാണ്. അതെല്ലാം നിയത പ്രവൃത്തി, ഏതോ ഒരു നിയമം അനുസരിച്ച് അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ നിയമമല്ല, ജീവന്റെ നിയമമല്ല. കാരണം ജീവൻ പാറയിൽ നിന്നും അതുണ്ടാക്കാൻ കഴിയുന്നില്ല, മണ്ണിൽ നിന്നേ അതുണ്ടാക്കാൻ പറ്റുന്നുള്ളു, സഹകാരികളെല്ലാം അപേക്ഷിച്ച് ഉണ്ടാക്കുന്നുള്ളു. ഈ സാപേക്ഷത, അതാണ് ആ നിയമം വ്യവസ്ഥ. ആ നിയമവ്യവസ്ഥ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. അതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നു, അർത്ഥവാൻ, അത് ഫലവത്തായിത്തീരുന്നു. തസ്മാ പ്രാഗുത്പത്തിരപി സദേവ കാര്യം. അതുകൊണ്ട് ഇനി നിങ്ങൾക്കെന്തെങ്കിലും പറയാൻ, ഉത്പത്തിക്ക് മുമ്പും ഇതെല്ലാം സത്തായിരുന്നു, ഉത്പത്തിക്ക് മുമ്പുണ്ടായിരുന്ന ഇതിൻ്റെ രൂപത്തെയാണ് പറയുന്നത് സത്ത്, സത്തായിരുന്നു, പ്രകടമാകുന്നു, അത് തിരോഭവിക്കുന്നു, പ്രകടമാകുന്നു, ഇത്രയേ ഉള്ളൂ. ഇത് പ്രപഞ്ച കാരണം സത്തയാണ്, പ്രപഞ്ചമാകുന്ന ഈ കാര്യവും സത്തയാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആണ് ഇവിടെ ഈ അദ്വൈതി. അല്ലാതെ ഇത് ആരോടും അങ്ങനെ തർക്കിച്ച് ആരെങ്കിലും തോപ്പി പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ആ സത്തത്വത്തെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പലതരത്തിൽ വിശദീകരിക്കും, തത്വമസിയിൽ വേറൊരു തരത്തിൽ വിശദീകരിച്ച്, ഇവിടെ ഭാഷക്കാരിൽ വേറെ തരത്തിൽ വിശദീകരിക്കും. സത്കാര്യം എന്ന് പറയുമ്പോൾ അത് ക്ഷണികമല്ല, ശൂന്യമല്ല, ഇതൊക്കെ പറയേണ്ടി വരും. എന്തുകൊണ്ട്? ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നു. ഇതൊക്കെ സത്താണ്, ഏകമാണെന്നെല്ലാം പറഞ്ഞ് ഇവിടെ പലതുണ്ടല്ലോ, ഇവിടെ അസത്തമുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശൂന്യവാദം, ക്ഷണികവാദം പോലെയുള്ള കാര്യങ്ങൾ നിരാകരിക്കുന്നത്, സത്തിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി ഇത് പറയുന്നു, ഇത്രയും വലിയ തല പോകുന്ന ചർച്ച എന്നോട് അറിഞ്ഞിരിക്കുന്നു. കഥ അറിയാതെ അട്ടം കണ്ടിട്ടുണ്ട് കാര്യം. ആ സത്തെ സമർത്ഥിക്കാനും സദൈവ കാര്യം സത്ത് തന്നെയാണ്, അതീത അനാഗത പ്രത്യേക. ഇനി ഇതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഇനിയും ഉണ്ട് യുക്തികൾ, എത്ര ദിവസം പറയുന്നുള്ള യുക്തികളും ഭാഷകാരന്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അതീത അനാഗത പ്രത്യേക ഭേദം, അതീതമായ പാത്രം കടന്നു പോയിട്ട് നശിച്ചു പോയി. അനാഗതം ഇനി ഉണ്ടാകേണ്ടത്, നല്ലൊരു പാത്രം ഉണ്ടായി, അതുകൊണ്ട് പാചകമൊക്കെ ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് സാധനം കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ ആ പൊട്ടിക്കിടക്കുന്ന ഓടിനെയൊക്കെ നോക്കിയിട്ട് വിലപിക്കുക, എത്ര നല്ല പാത്രമായിരുന്നു. അതാണ് അതീത ഘടം എന്ന് പറയുന്നത്. പുലാലൻ്റെ പണിസ്ഥലത്തി വന്നപ്പോൾ അയാൾ ഇരുന്നു മണ്ണിനെ ഇടിച്ച് കുഴച്ച് കരുവപ്പെടുത്തി ഉരുളയാക്കി വെക്കുന്നു. മിനിമം 10-20 ഉരുളയിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ട് പരിചയമുള്ളവൻ അവിടെ നിന്നുകൊണ്ട് പറയണോ, നാളെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം പാത്രങ്ങളായിരിക്കും, ഇതാണ് അനാഗത ഘടം. അപ്പോൾ അതീതമായതിനെയും എന്താ പറയുന്നത്, പാത്രം ശരി, അത് കയ്യിലിരുന്ന് സാധനം താഴെ വീണ് പൊട്ടി ശകലങ്ങളായി ഓടായിപ്പോയി. പക്ഷേ ഒരിക്കലും പറയലോ ഇതൊരു നല്ല ഓടായിരുന്നു എന്ന് പറയത്തില്ല, നല്ല പാത്രമായിരുന്നു എന്നേ പറയും. ഇപ്പോൾ ഈ അവസ്ഥ വന്നെങ്കിലും അതീത പ്രതീതി എന്താണ്, നല്ല 2-3 ഓടുകളായിരുന്നു എന്നില്ല, നല്ല ഒരു പാത്രമായിരുന്നു എന്നാണ്. അനാഗത പ്രതീതി എന്താണ് പറയുന്നത്, നാളെ ഇതൊരു നല്ല പാത്രമാകും. ഭാഷകാരൻ പറയുന്ന എന്താണ്, ആ പൂർവ്വകാലത്ത് അവിടെയും നിങ്ങൾ വാസ്തവത്തിൽ അംഗീകരിക്കുന്ന എന്താണ്, ആ പാത്രത്തിൻ്റെ അസ്തിത്വത്തെയാണ്, അത് ഈ കിടക്കുന്ന ഓടിൻ്റെ അസ്തിത്വത്തെയാണ്. ഇനി ഭാവിയിൽ എന്താണ്, ഈ ഉരുളയുടെ അസ്തിത്വത്തെയാണോ നിങ്ങൾ പറയുന്നത്, അല്ല മറിച്ച് പാത്രത്തിൻ്റെ അസ്തിത്വത്തെയാണോ പറയുന്നത്, നാളെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ നാളെ എന്തായാലും ഇവിടെ ഉണ്ടാകുമല്ലോ, ഇന്നലെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നല്ലോ. ഇതാ ഇപ്പോൾ കുലാലൻ സംഗതി ഒന്നുണ്ടാക്കി കഴിഞ്ഞു, ഇതാ മനോഹരമായൊരു പാത്രം. അപ്പോൾ വർത്തമാന പ്രതീതിയിലും ഭൂതപ്രതീതിയിലും ഭാവി പ്രതീതിയിലുമെല്ലാം ആ കാര്യത്തെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. പ്രതീതിക്ക് വ്യത്യാസമുണ്ട്, മറ്റു ചില വ്യത്യാസങ്ങളുണ്ട്, അതൊക്കെ ഇനി പറയും. ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലും നമ്മൾ വസ്തുവിൻ്റെ അസ്തിത്വത്തെയാണ് അംഗീകരിക്കുന്നത്. അത് എങ്ങനെ, വസ്തു നമ്മുടെ മുമ്പിലില്ലായിരിക്കും, പാത്രം ഉണ്ടായിരുന്നു, ഇപ്പം വെറും ഓടായി ഇവിടെ കിടക്കുന്നു. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിലും ഭൂതത്തിൽ, ഭൂതകാലത്തിൽ ആ വസ്തുവിൻ്റെ പ്രതീതി, വസ്തുവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. ഇപ്പോൾ പാത്രമല്ല, കേവലം ഉരുളയുള്ളൂ, പക്ഷേ ഭാവിയിൽ ആ വസ്തുവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. ഇപ്പോൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തർക്കമില്ല, മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. ഭൂതഭാവികളിലെയും അംഗീകരിക്കുന്നു, വർത്തമാനത്തിലും അംഗീകരിക്കുന്നു, സദാ വസ്തുവിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. അത് പ്രകടമാകുന്നു, തിരോഭവിക്കുന്നു എന്നുള്ളതല്ല, പദാർത്ഥത്തിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു, സത്യം അംഗീകരിക്കുന്നു. അത് ഏത് രൂപത്തിലാണ് പറയാൻ വയ്യ, ഞാനിത് അറിയാതിരുന്നപ്പോൾ ഇത് ഏത് രൂപത്തിലിരുന്നു, എന്തായാലും ഈ രൂപത്തിലല്ല, പക്ഷെ അവിടെ എന്തോ ഒന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്ന അത് ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, ഇതിപ്പോൾ ഉടഞ്ഞു പോയി പക്ഷെ ഇന്നലെ ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റും. അതീത പ്രതീതി വസ്തുവിൻ്റെ അസ്തിത്വത്തെയാണ് ഉറപ്പിക്കുന്നത്. ഇനി അനാഗത പ്രതീതി, വരാൻ പോകുന്നതിൻ്റെ പ്രതീതി, അനാഗതം, ആഗതമല്ലാത്ത വന്നു ചേരാ, അതീതം കഴിഞ്ഞു പോയത്, ഇതെല്ലാം എന്താണ്, വസ്തുവിൻ്റെ അസ്തിത്വത്തെയാണ് ഉറപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അനാദി അനന്തമാണ്, ഇവിടെ നിന്നോ ഇത് തുടങ്ങി, എന്നുമല്ല ഇത് തുടങ്ങിയത് പറയാൻ വയ്യ, ഒരിക്കലും മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത് പറയാൻ കഴിയത്തില്ല. എത്രയൊക്കെ അന്വേഷിച്ചാലും ശരി, ഇതിനെ സംബന്ധിച്ചുള്ള ഓരോരോ പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കും കുറച്ചു കാലത്തേക്ക്, അത് കഴിയുമ്പോൾ അതിനെ വേറൊരാളൊന്നും അത് തട്ടിക്കളയും, ഇതല്ല ശരി, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയും. പക്ഷെ തുടക്കം കൊടുക്കും ഇതിനില്ല, ഇത് അനാദി അനന്തമായി തന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. സംസാരം നിവൃത്തി എന്നൊക്കെ പറയുന്നതോ, അത് ഈ കുട ഉടയുന്നു എന്ന് പറയുന്ന പോലെയുള്ള സംസാരം നിവൃത്തി, അതുകൊണ്ട് ഇല്ലാതാകുന്നില്ല, തിരോഭവിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ആർക്കും മുക്തി ഉണ്ടാകത്തില്ലേ, ആർക്കും മുക്തി ഉണ്ടാകത്തില്ലേ എന്ന് ചോദിക്കുന്ന ആരാ ബദ്ധനല്ലേ, മുക്തന്മാരുണ്ടായിട്ട് എന്താ കഥ, ഇവിടെ എത്രയും ബദ്ധന്മാർ കിടക്കുന്നു. അപ്പൊ ബദ്ധന്മാർക്ക് വേണ്ടേ ഈ സംസാരം, അപ്പോൾ ഇത് അനന്തമായിരുന്നാലേ പറ്റും. അതുകൊണ്ട് ആവിർഭാവ തിരോഭാവം എന്നുള്ള അല്ലാതെ ഇവിടെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. അത് അതീത അനാഗത പ്രതീതിയിലൂടെ അതിനെ അടുത്ത് സമർത്ഥിക്കുന്നു. അതീതോ ഘടു അനാഗതോ ഘട ഇത്യേതയോസ്റ്റ പ്രത്യവർ വർത്തമാന ഘട പ്രത്യവർ എന്ന നിർവിഷയത്വം. ശരി, നമ്മളെ മുമ്പിലിരിക്കുന്ന പാത്രം കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇത് നിർവിഷയമല്ലല്ലോ, ഇവിടെ ഒരു വസ്തു ഉണ്ടല്ലോ, അതിനെന്താ നിങ്ങളുടെ പേര് പറയുന്നത് പാത്രം? ഉടഞ്ഞു പോയതിനെന്താ പേര് പറഞ്ഞത്? പാത്രം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നതിനെന്താ പേര് പറയുന്നത്? പാത്രം. സർവത്ര എന്താണ്? അതീതോ ഘട അനാഗതോ ഘട ഇത്യേ ദിവസ പ്രത്യയോ വർത്തമാന ഘട പ്രത്യേകത. ഈ മുമ്പിലിരിക്കുന്നതിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് യാതൊരു തർക്കമില്ലാത്ത, അതുപോലെ

0: കുഞ്ഞിനെ വളർത്തുന്ന അമ്മ, ആ കുഞ്ഞിലൂടെ സാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്ന ആ അന്തസത്ത ഇന്നെന്ത്? ഇങ്ങനെയെല്ലാം ഇങ്ങനെയെല്ലാം വൈദ്യശാസ്ത്രം ഇന്നലകളിൽ പേരോ പ്രശസ്തിയോ അല്ലെങ്കിൽ പണമോ ആഗ്രഹിച്ചിരുന്നു, ഇന്ന് അങ്ങനെയല്ല. ഇന്നലെ ആഗ്രഹിച്ചില്ല, ഇന്നലെ ആരോഗ്യത്തെ ആഗ്രഹിച്ചിരുന്നു, ഇന്ന് അങ്ങനെയാണ്. ഇങ്ങനെ താരതമ്യം ചെയ്യും.
1: പഴയതന്നെ കൂടുതൽ
2: ശക്തി ചോദിക്കാൻ കാരണം
0: അതൊക്കെ പുറകെ ചിന്തിക്കണ്ട. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ ചോദ്യം. അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് ക്ലാസ് പോകണം, ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് ഞാൻ ക്ലാസ് കൊണ്ടുപോകണം. ഏത് അതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ മറ്റുള്ളതൊക്കെ എങ്ങനെ മാറിയിട്ടുണ്ടെന്ന് ഇവരോരോരുത്തരും അതാ രംഗങ്ങളിൽ നിൽക്കുന്നവർ പറഞ്ഞു കഴിയുമ്പോൾ പഴയതും പറഞ്ഞു അവ പറഞ്ഞു പഴയതും പുതിയതുമായി എടുക്കുമ്പോൾ നാം പുരോഗതി എന്ന് പറഞ്ഞു പോകുന്ന ഈ പാത പുരോഗതിയല്ല, സ്ഥാപനയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ കർമ്മത്തിന്റെ തുടർച്ച നാം നമ്മിൽ ആദ്യമായി ആവിർഭവിച്ചതാണെന്നും പൂർവകർമ്മത്തിന്റെ നിഷേധത്തിലാണ് അറിവിരിക്കുന്നതെന്നുമുള്ള നൈരന്തര്യത്തെ നിഷേധിച്ചതുകൊണ്ടാണ് എന്ന് ആചാര്യന്മാർ. ആ നൈരന്തര്യത്തിന് അവരിട്ട പേരാണ് ഗംഗ. നമ്മുടെ അജ്ഞാതത്തിൽ നിന്ന് വാസനാരൂപിയായി വന്ന് കർമ്മങ്ങളായി പൊട്ടിവിടർന്ന് അജ്ഞാതത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ജ്ഞാതമായിരിക്കുന്ന കാലത്തോളം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ത്രിപഥഗാമിനിയായ ഭൂതഭവ്യ ഭവിഷ്യത്തുകളെ ഉൾക്കൊള്ളുന്ന കർമ്മത്തിന്റെ ഒഴുക്കായ ഗംഗ. ഒഴുക്ക് മുറിഞ്ഞാൽ പിന്നെ ഗംഗയല്ല, കാരണം ഒരു തുടർച്ചയാണ്. ഇതെവിടുന്ന വരിക? മുമ്പ് പറഞ്ഞ നാഗേന്ദ്രഹാരനായ ശിവനിൽ നിന്ന്. ഗംഗ ശിവന്റെ ജടാജൂടത്തിൽ നിന്നാണ് വരുന്നത്. ജടാജൂടത്തിൽ മറഞ്ഞു എന്നകത്ത് തന്നെ. അതുകൊണ്ടായിരിക്കണം വ്യാസൻ എഴുതിയ ഗംഗാ തരംഗരമണീയ ജടാകലാപം. അതിനെ ഭാവനാത്മകമായി എഴുതിയതാവും. ജടയ്ക്കകത്ത് ഗംഗ വിളിച്ചോ, പിന്നെ ജടയുടെ കലാപം അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഗംഗയുടെ തരംഗത്തിന്റെ രൂപത്തിലാവുമല്ലോ. പിന്നെ ഭഗീരഥൻ പ്രാർത്ഥിച്ചൊക്കെ അപ്പുറത്തു നിന്ന്. അപ്പോ ആ കർമ്മം, അപ്പൊ അതുപോലെ സംസാരത്തിന്റെ സാരം കർമ്മം. ആ കർമ്മം കൊണ്ട്, ആ കർമ്മം അതുകൊണ്ട് അടുത്ത ജന്മത്തിലെ സുഖദുഃഖാദികൾ. ഇങ്ങനെ അതിന്റെ പരമ്പര പോരുന്നത്. കർമ്മം ആ പരമ്പരയാ പോരുന്നത്. അപ്പൊ സുഖദുഃഖാദികളെല്ലാം പൂർവകർമ്മത്തെ ആശ്രയിച്ചിരിക്കും. പാപകർമ്മവും അതിന്റെ സാരം. അത് ഗംഗയല്ല. എന്തുകൊണ്ടെന്നാൽ ജലരൂപാപന്ന ഗംഗയിൽ ബ്രഹ്മത്തിന്റെ അഭിവ്യക്തി വരുമ്പോഴാണ് ശിവനിൽ ആരംഭിച്ച ഗംഗ വരുന്നതുകൊണ്ട്, അങ്ങനെ സങ്കല്പിക്കുന്നത് കൊണ്ട്. അപ്പോ ജലരൂപാപന്ന ഗംഗയിൽ ബ്രഹ്മത്തിന്റെ അഭിവ്യക്തി, ഇത് പഠിക്കാൻ മാണ്ഡുക്യ ഉപനിഷത്തിലെ ഓംകാരത്തിന്റെ നിരന്തരമായ ജപം കൊണ്ട് ധ്യാനം കൊണ്ട് ചിത്തം സമാഹിതമാവും എന്ന് പതഞ്ജലിയും പറയുന്നുണ്ട്. തജ്ജപ തദർത്ഥ ഭാവനം, യോഗസൂത്രം തന്നെ പറയുന്നതാണ്. ഇപ്പൊ ഈശ്വര പ്രണിധാനാത്, അതുപോലെ ഗംഗാദർശനം, ഗംഗയെ ഈ പുണ്യകർമ്മത്തിന്റെ പരമ്പരയായി കണ്ട് അതിനെ സ്മരിച്ചാൽ. ഇവിടെ തല്ലാതെ പോയി ഗംഗയുടെ തീരത്ത് നിന്ന് ഗംഗയെ കണ്ടുകൊണ്ട് സാധാരണ ഒരു നദി കണ്ടേച്ച് വരുന്ന പോലെ തന്നെ പോരാമെന്ന് മാത്രമേ ഉള്ളൂ. ഗംഗയെ ആ തലത്തിൽ കണ്ടാൽ അവിടെ ഗംഗയുടെ ആ ഒഴുക്കിൽ വരുന്ന നാദം പോലും പ്രണവമാണെന്ന് ഋഷിമാർ സങ്കല്പിക്കും. ശൃണ്വന്തി നാദം പ്രണവധ്വനീനാം. ഇത് ഗംഗാതീരത്ത് സദാ കേൾക്കാമെന്നാണ്. അതുകൊണ്ടാണ് ഗംഗാതീരത്തൊക്കെ അവര് ആശ്രമങ്ങളൊക്കെ പണിതത്. ഇപ്പൊ പ്രയോജനമൊന്നുമില്ല. ഇപ്പൊ അവിടെയൊക്കെ യാത്രികളും കച്ചവടവും, കാരണം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ഉണ്ടായാൽ പതുക്കെ പതുക്കെ ടൂറിസം ഡെവലപ്പ് ചെയ്യും, പിന്നെ രക്ഷയൊന്നും ഉണ്ടാവില്ല. ആ ജലത്തിൽ പ്രായശ്ചിത്തം ചെയ്താൽ ബ്രഹ്മഹത്യാദി പാപം പോകുന്നതാണ്. പ്രായശ്ചിത്തം യദിസ്യ തവജലഗണിക ബ്രഹ്മഹത്യാദി പാപേ, ശങ്കരൻ തന്നെയാ പറയുന്നത്. ബ്രഹ്മഹത്യക്ക് അശ്വമേഹത്തേക്കാൾ ഗംഗാധാരണം മതിയെന്ന്. കാരണം കലികാലത്തിൽ അശ്വാലംബം പറ്റില്ല. അശ്വാലംബം, ഗവാലംബം, സന്യാസം, ചില പൈതൃകം, ദേവരാജ സുഖോത്പത്തി, കലി പഞ്ചവിവർജേത് എന്ന് സ്മൃതി പ്രമാണമുണ്ട്. അശ്വമേധം, ഗോമേധം, വേദാധ്യയനം, പരമ്പര വേദാധ്യയനത്തിന്റെ പരമ്പര ഭംഗം വന്നതുകൊണ്ട് സന്യാസം. വേദം പഠിക്കാതെ സന്യാസമില്ല. സന്യസിക്കാൻ വേദം പഠിക്കണ്ടെന്ന് എപ്പോൾ കണ്ടെത്തിയോ? അപ്പോ കലികാലം തുടങ്ങി. ഇപ്പൊ വേദാധ്യയനം ഇല്ലാത്ത ആളിനെ സന്യസിക്കാൻ പറ്റില്ല. ഇപ്പൊ വേദാധ്യയനം, മാംസശ്രാദ്ധം ഒന്നും കലികാലത്തിൽ പറ്റുന്നതല്ല. മാംസശ്രാദ്ധം, അതുപോലെ തന്നെ തന്റെ വംശം കൊണ്ടുപോകുന്നതിനുള്ള ദേവരപുത്രൻ, ധർമ്മപുത്രൻ ഒരുത്തൻ പോലും കലികാലത്ത് ജനിക്കുകയില്ലെന്നാണ്. കാരണം കലികാലത്തിൽ വിവാഹം കഴിയുമ്പോഴേ ആരും പുത്ര ഉൽപ്പത്തിക്ക് വേണ്ടി കല്യാണം കഴിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പഠിപ്പ് അങ്ങനെയല്ല എന്നാണ് മനു എഴുതിയിരിക്കുന്നത്. മനു എഴുതിയിരിക്കുന്നത് ഏത് വിവാഹം കഴിക്കുന്നവനെയും അവന്റെ അച്ഛനമ്മമാരാണെങ്കിലും ആചാര്യന്മാരായാലും അല്ലെങ്കിൽ ഒരു സന്യാസിയാണെങ്കിൽ പോലും പറയും, there is an animal instinct, അത് തീരാൻ വിവാഹം കഴിക്കണം. അതോ വിവാഹം കഴിച്ചിട്ട് തീരുകയും, വിവാഹം കഴിച്ച് തീരുകയുമില്ല. വിരാഗത അല്പനേരത്തേക്ക് വരും, അത്രേ ഉള്ളൂ. ശ്മശാനത്തിൽ പോയി ചിത കത്തുമ്പോ അല്പനേരത്തേക്ക് വൈരാഗ്യം വരും. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാല് അവിടെ കണ്ട മരിച്ചുപോയവനെ പറ്റിയുള്ള ഓർമ്മയൊക്കെ വിടും. ആശുപത്രി പോയി ഒരു സ്ത്രീ പ്രസവിക്കുന്ന രംഗം കണ്ടു കഴിഞ്ഞാൽ വൈരാഗ്യം വരും, ഇനി ഇതൊന്നും വേണ്ടാന്ന് തോന്നും. പക്ഷെ അടുത്ത നിമിഷം അടുത്ത പരിപാടി തുടങ്ങും, അത്രേ ഉള്ളൂ ഇതല്ല. ഇപ്പൊ വിവാഹത്തിലും അങ്ങനെ തന്നെയാണ്. ദമ്പതിക്രിയ കഴിഞ്ഞ് ശരീരം ക്ഷീണിക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും, അടുത്ത നിമിഷം വീണ്ടും പഴയപടിയൊക്കെ തന്നെയാവും. അപ്പൊ അതുകൊണ്ട് കലികാലം ദേവരപുത്രനുണ്ടാകുന്ന കാലമല്ല എന്ന് പണ്ടേ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ദേവരപുത്രനുണ്ടാകുന്നത് പുത്രന് വേണ്ടി വിവാഹം കഴിക്കുമ്പോഴാണ്. എനിക്കെന്റെ പരമ്പരയെ നിലനിർത്താൻ, എന്റെ അറിവിനെ കൈമാറിക്കൊടുക്കാൻ ഒരു ശിഷ്യനോ പുത്രനോ വേണം. ഗംഗാ ഗംഗേദിയോ ബ്രൂയാ യോ ജനാനാം ശതൈരവി മുച്ഛതേ സർവഭാവേഭ്യോ രുദ്രലോകം സഗച്ഛതി. ഗംഗായാ ദർശനം പുണ്യം, സ്പർശനം പാപനാശനം, സ്വർഗപ്രദം രാജമനം, മോക്ഷതം ജ അവഗാഹനം എന്ന് ഒക്കെ ആചാര്യന്മാരത് കൊണ്ടെഴുതും. അപ്പൊ ഗംഗയുടെ മഹാത്മ്യം പറഞ്ഞപ്പോ ഇതെല്ലാം ഭൗതികമായി ഓർക്കും. ഇത്രയും പറഞ്ഞൊക്കെ ഭൗതികം. ഗംഗാ ഗംഗേദിയോ ബ്രൂയാ യോ ജനാനാം ശതൈരവി മുച്ഛതേ സർവഭാവി. ഗംഗേ ഗംഗേ എന്ന് 100 പ്രാവശ്യം വിളിച്ചാൽ സകല ഭാവവും തീരുമെന്ന് ആചാര്യന്മാർ. അപ്പൊ അർത്ഥമൊക്കെ വളരെ കൂടിയതായിരിക്കണം. ഗംഗായാ ദർശനം പുണ്യം, ഗംഗ പോയി കണ്ടാൽ പുണ്യമാണെന്നാണ് മാക്സ് മുള്ളർ അങ്ങനെ വിശ്വസിക്കുന്നത്. ഗംഗായാ ദർശനം പുണ്യം, സ്പർശനം പാപനാശനം, ഗംഗയിൽ തൊട്ടാല് പാപം പോയിന. സ്വർഗപ്രദം യാജമനം ച, ആചമനം ചെയ്താല് സ്വർഗം കിട്ടി. മോക്ഷതം ച അവഗാഹനം, അവഗാഹനം ചെയ്താല് മോക്ഷമായി. അപ്പൊ ആ ഗംഗയെ കുറിച്ചാണ് ഇവിടെ ചർച്ച വരുന്നത്. ചന്ദന ചർച്ചിതായ, പൂർവ്വശ്ലോകത്തിൽ ഭസ്മാങ്കരാഗായ, ഇവിടെ ചന്ദന ചർച്ചിതായ. ശിവനെ ചന്ദനം തൊട്ട്
1: അല്ല, ഇവിടെ ശ്രീ സംശയം നേരത്തെ പറഞ്ഞു ഈ പുണ്യ കർമ്മങ്ങളുടെ ഒഴുക്കാണെന്ന് പറഞ്ഞല്ലോ, അത് പോസിറ്റീവാണ്. പക്ഷേ
0: അതിനെ അറിഞ്ഞാൽ ഇവിടുന്ന് വരുന്നു, അതാണ് പാപകർമ്മങ്ങൾ അജ്ഞാനത്തിൽ നിന്ന് വരും. പുണ്യത്തിന്റെ ക്ഷയം വരും, അല്ല പുണ്യത്തിന്റെ ക്ഷയം വരുമ്പോഴുള്ള അജ്ഞാനത്തിൽ. പുണ്യ കർമ്മങ്ങൾ അജ്ഞാനത്തിൽ നിന്നാണ് സാത്വിക അജ്ഞാനത്തിൽ, പാപകർമ്മങ്ങൾ താമസ അജ്ഞാനത്തിൽ. പുണ്യകർമ്മങ്ങൾ ഞാൻ സമഷ്ടിയാണെന്ന ബോധത്തിൽ നിന്നുണ്ടാകുന്നു, പാപകർമ്മങ്ങൾ ഞാൻ ഞാനാണെന്ന ബോധത്തിൽ നിന്നുണ്ടാകുന്നു. അഹങ്കാര സമ്മിളിതമായ അജ്ഞാനത്തിൽ നിന്ന് പാപകർമ്മങ്ങൾ. ഒരു ശക്തിയും ഒന്ന് തോന്നിപ്പിക്കുന്നതല്ല അഹങ്കാരം കൊണ്ട് തോന്നുന്നത്. കാരണം ആ ശക്തി പറയുന്നുണ്ട് ഇങ്ങനെ തോന്നരുതെന്ന്, സമ്മതിക്കാതെ തോന്നുന്നത്. അടിക്കാൻ കൈവെക്കുന്ന സമയത്ത് തന്റെ അന്ധക്കരണം പറയുന്നുണ്ട് വേണ്ട ഇരിയടാ അവിടെ ഞാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് അടിക്കൂ. അറിയാതെ ആരും ആരെയും അടിക്കില്ല, അറിയാതെ ആരും ആരെയും ചീത്ത വിളിക്കില്ല, അറിയാതെ ആരും തമാടിത്തരങ്ങൾ ഒന്നും കാണിക്കില്ല. അറിഞ്ഞും വേണ്ട എന്നുള്ള അകത്തുനിന്നുള്ള നിർദ്ദേശം 100% ഒഴിവാക്കി മാത്രമാണ് എല്ലാവരും എല്ലാം ചെയ്യുന്നത്. സമ്മതല്ല, ചെയ്യാൻ ഒരു കാരണമൊന്നുമില്ല. അതാണ് ഈ കാരണം വേണം എല്ലാത്തിനും എന്നുള്ളത് നിങ്ങൾ സയൻസ് പഠിച്ചവൻ വന്നുപോയതാണ്. ഒരു കാരണവും ഇല്ലാതെയാണ് ഈ ലോകത്തെ ഒട്ടനേകം കാര്യങ്ങൾ സംഭവിക്കുന്നത്. സംഭവിച്ചതിനൊക്കെ കാരണം വേണമെന്ന്, സംഭവിക്കുന്നതിന് മുമ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ല നമ്മൾ അവഗ്രഹിക്കുന്നത്, സംഭവത്തിന്
2: ശേഷമാണ്.
0: കാമത്തിന് ക്രോധം വരും. അപ്പൊ ക്രോധത്തിന്റെ കാരണം കാമമാണ്, കാമത്തിന് കാരണം അജ്ഞാനമാണ്, അജ്ഞാനത്തിന് കാരണം വേറെ കാരണമില്ല. അജ്ഞാനം അജ്ഞാനത്തിൽ തന്നെ ഉൽപ്പന്നമാകുന്നതാണ്. അപ്പൊ അജ്ഞാനം നിമിത്തമാണ് ഈ കാമക്രോധാദികളൊക്കെ ഉണ്ടാകുന്നത്. അത് എപ്പോൾ ഒരുത്തൻ മനസ്സിലാക്കുന്നുവോ, കാരണം തേടാതിരിക്കുന്നുവോ, തന്നിൽ തന്നെയാണ് ഈ അജ്ഞാനമെന്ന് തിരിച്ചറിയുന്നുവോ, അവനെ തിരുത്താനും പറ്റും. മറ്റേ വഴി എന്ന് പറയുന്നത് തന്നിലുണ്ടായ അജ്ഞാനത്തെ വേറൊരുത്തനിൽ ഏൽപ്പിച്ചു കൊടുത്ത് രക്ഷപ്പെടാനുള്ള മൂടുപടം മാത്രമാണ്. അതാ കാരണം തേടും, അല്ലെങ്കിൽ പിന്നെ ആകെ കാരണം അത്രേ ഉള്ളൂ. ഇതൊന്നും ഞാൻ മനഃപൂർവ്വമല്ല എന്നിട്ട് വേണം വീണ്ടും കുറെ കൂടെ ഭംഗിയായിട്ട് ഇത് ആവർത്തിക്കാം. ഏഹ് കാരണമൊന്നുമില്ല, അപ്പൊ അറിയാം. കാരണം വെച്ചാൽ ഇതെന്റെ അജ്ഞാനമാണ്, ശുദ്ധ പോക്രിത്തരാണ് കാണിച്ചത്. ഇതിന് മേലാൽ കാണിച്ചാൽ നിന്നെ തന്നെ ഞാൻ അടിച്ചു തീർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് മര്യാദയാവും. അല്ലാതെ വല്ലൊരു അടിച്ചാലൊന്നും ഇത് പോകില്ല. കാരണം അവനേക്കാൾ അടിക്കാൻ നമുക്കറിയില്ല. അതുകൊണ്ട് ലോകത്ത് വിവരമുള്ളവരാരും മറ്റുള്ളവന്റെ ദോഷങ്ങളൊന്നും മാറ്റാൻ ഇറങ്ങിത്തിരിക്കില്ല. കാരണം ഇറങ്ങിത്തിരിച്ച് വെറുതെ തല്ലുകൊള്ളുന്ന എന്തിനാ? ആ ദോഷങ്ങൾ നിനക്ക് ഭൂഷണാണെന്ന് പറഞ്ഞുവിടും, നല്ലപോലെ അനുഗ്രഹിച്ചു വിടും. അതാണ് ആകെ ചെയ്യാവുന്ന ഒരു ഉപകാരം. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആചാര്യനാണെങ്കിലും ആരായിരുന്നാലും ആകെ ചെയ്യേണ്ടത് അത്രേ ഉള്ളൂ. നിന്റെ വാസനയിൽ നിന്ന് വന്നതാണ്. ഒരു ദിവസം നീ ഇത് മനസ്സിലാക്കുന്ന കാലത്തെ നിനക്ക് തിരിയാൻ പറ്റും. നീ ചെയ്യരുതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യണമെന്ന് അവന് തോന്നും. അതുകൊണ്ട് അരുതെന്ന് ആരോടും പറയണ്ട. കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇത് ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് പറയാം. കഥാസ്തു. അങ്ങനെയാണ് ഈ അന്ധകരണത്തിലിരിക്കുന്ന ഭഗവാനും ചേഷ്ടിക്കുന്നത്. കൊടുക്ക രണ്ടെണ്ണം കൊണ്ടു കഴിയുമ്പോൾ, രണ്ടെണ്ണം കൊടുത്തു കഴിയുമ്പോൾ നീ തനിയാ നരയാവും. അതുകൊണ്ട് നിന്റെ കർമ്മങ്ങളിലൂടെ നീ അനുസ്യൂതം സഞ്ചരിക്കുക, അതിൽ നമുക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഉചിതമായ വഴി. അല്ലാതെ നിങ്ങളതിൽ വിഷമിക്കുന്നു ഖേദിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ചെയ്യുന്നവന് കുറച്ചുകൂടെ താല്പര്യം വരും. കുറഞ്ഞ പക്ഷം നിങ്ങളെ ഖേദിപ്പിക്കാനെങ്കിലും ഇത് പ്രയോജനപ്പെട്ടല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ എന്ന് തോന്നും. മറിച്ച് അതില്ലാന്ന് വരുമ്പോൾ സംഗതി മാറും. അപ്പൊ അതുകൊണ്ട് ആ കർമ്മങ്ങള് പുണ്യവും പാപവും ഒന്ന് സാത്വികാജ്ഞാനത്തിൽ നിന്ന്, ഒന്ന് താമസാജ്ഞാനത്തിൽ നിന്ന്. നമുക്കിനി വേണ്ടത് ചന്ദന ചർച്ചിതായ. ശിവന്റെ സങ്കല്പത്തിൽ എങ്ങും ചന്ദനം
1: സാധാരണയില്ല,
0: കണ്ടിട്ടില്ല. പുരാണത്തിലുണ്ട്, അതായത് പുരാണത്തിലുണ്ട്. ഭസ്മാങ്കരാഗായ എന്നാണ് മുൻ ശ്ലോകത്തിൽ കണ്ടത്. ഇവിടെ ചന്ദന ചർച്ചിതായ, സ്മശേന ഈശ്വാക്രീഡ എന്ന് തുടങ്ങി ചിതാഭസ്മാലേപ വരെ പുഷ്പദന്തൻ ശിവമഹിമയിൽ പറയുന്നത്. അവിടെയെങ്കിലും ചന്ദനയില്ല. എന്നാൽ ചന്ദന ചർച്ചിതായ എന്ന് പാർവതി വിവാഹ സമയത്ത് ഹരിചന്ദന പുരട്ടി വരുന്ന ഒരു രംഗം പുരാണ പ്രസിദ്ധമായുണ്ട്. മേന നോക്കുന്നുണ്ട് ആ സമയത്ത്. ചന്ദനാഗുരു കസ്തൂരി ചാരു കുങ്കുമ ഭൂഷിതം എന്നാണ് അതിലെ പ്രയോഗം തന്നെ. ചന്ദനാഗുരു കസ്തൂരി ചാരു കുങ്കുമ ഭൂഷിതം. അപ്പൊ കുങ്കുമം, ചന്ദനം എല്ലാം തേച്ചു വരുന്ന ശ്രീകണ്ഠം ചന്ദനം ദിവ്യം ഗന്ധാഢ്യം സുമനോഹരം വിലേപനം സുരശ്രേഷ്ഠ ഗൃഹ്യതാം പരമേശ്വര എന്ന് പൂജാമന്ത്രത്തിലും വിധിയുണ്ട്. അപ്പൊ ശ്രീകണ്ഠമായ ചന്ദനം, ശ്രീലക്ഷ്മി, ലക്ഷ്മിഭാഗമായ ചന്ദനം, അതണിഞ്ഞ ശിവൻ. അപ്പോ മന്ദാകിനി സലിലം ഗംഗാജലം, മന്ദാകിനി സലിലം ശിവൻ, ചന്ദന ചർച്ചിത ശിവൻ. അപ്പോ ഗംഗയെ ചൂടിയ ശിവൻ, ഗംഗ തന്നെ ആയിത്തീർന്ന ശിവൻ, ആ ശിവൻ
1: ലക്ഷ്മിചന്ദൻ എന്ന് പറയുന്നത് ഹരിചന്ദ്രൻ തന്നെയായിരിക്കും.
0: അങ്ങനെ പറയാം. ചന്ദനം മൂന്ന്, അത് നമുക്ക് പഠിക്കാനുണ്ടാവും. മൂന്ന് ചന്ദനമാണ്. ഒന്ന്
1: ലക്ഷ്മിചന്ദനം,
0: അല്ല
1: ഒന്ന് ഹരിചന്ദനം.
0: ശരിക്കും ചന്ദനത്തെ കുറിച്ച് പറയുമ്പോ ആ തൊടാനുള്ള ചന്ദനം നമ്മൾ സാധാരണ പറയുന്നത് ശ്വേതചന്ദനം, രക്തചന്ദനം ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ നിറത്തിലുള്ള ചന്ദനം അല്ലാതെ ചന്ദനത്തിന്റെ സങ്കല്പമുണ്ട്. ആ സങ്കല്പം വളരെ പ്രകൃഷ്ടം, അത് വരുന്നുണ്ട്. വരുന്നുള്ളത് കൊണ്ട് നമുക്ക് സമയം കളയാതെ നോക്കാം. ഇത് വേറെ ഒരു സങ്കല്പമുണ്ട്, ഹാലാഹലം വിഷം കഴിച്ചുകൊണ്ട്. അങ്ങനെയൊക്കെ കവിതകളുണ്ട് ശിവനെ ഇതായിട്ട് പറഞ്ഞ്. വിഷം കഴിച്ചതുകൊണ്ട് ചൂടാണല്ലോ വിഷം ശരീരത്തെത്തിയ, അതിനെ തണുപ്പിക്കാൻ ചന്ദനം ചർച്ചിച്ചതാണെന്നൊക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. അയുക്തം സാമിനോ യുക്തം യുക്തം നീചസ്യ ഭൂഷണം അമൃതം രാഘവേ മൃത്യു വിഷം ശങ്കര ഭൂഷണം. അതിലൊരു അടിയുണ്ട്, പുരാണ പ്രസിദ്ധമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതാണ് അതിന്റെ പ്രമാണം. ജഠരാഗ്നിയിൽ ആനയ്ക്കും പട്ടിക്കും മനുഷ്യനും പചിച്ചു കഴിയുമ്പോൾ സ്വഭാവമാറ്റമുണ്ടാകുന്നു എന്ന് പറഞ്ഞ പോലെ അമൃത് കിട്ടിയിട്ടും പ്രയോജനമില്ല. രാഹു തല കളഞ്ഞത് അമൃത് കഴിച്ച, മനസ്സിലായില്ല. അപ്പൊ അമൃത് രക്ഷിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല. രാഹുവിനെ വെച്ചോണ്ടെങ്കിലും അമൃത് രക്ഷിക്കുമായിരുന്നുവെങ്കിൽ രാഹുവും രക്ഷപ്പെടണമായിരുന്നു. അതുകൊണ്ട് എന്ത് നിങ്ങൾ കഴിക്കുന്നു, എന്തറിയുന്നു എന്നതിലല്ല, അറിയുന്ന നിങ്ങൾ ആരാണെന്നുള്ളതിലാണ് അറിവിരിക്കുന്നത്, മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ലോകത്തിലുള്ള അറിവൊക്കെ നേടാൻ ഓടിയതുകൊണ്ട് കാര്യമില്ല, ആ അറിവ് എങ്ങനെ നമ്മിൽ പചിക്കും എന്നുള്ളത് കൊണ്ടാണ് കാര്യം. രാഹുവിന് അമൃത കിട്ടിയ ഫലമോ തല പോയി കിട്ടി, ശിവന് ഹാലാഹലമാ കിട്ടിയ. അതാ ശ്ലോകത്തിന്റെ അർത്ഥം. അമൃതം രാഘവേ വിഷം ശങ്കര ഭൂഷണം. രാഹുവിന് മൃത്യുവാണ് അമൃതം, ശങ്കരന് ഭൂഷണമാണ് വിഷം. എന്റെ ആ ഇതിനാലോചിക്കണം വെറുതെ ഇങ്ങനെ
1: ഇങ്ങനെ ശങ്കരന് വിഷം കിട്ടിയിട്ടും ശങ്കരൻ അമൃതനായി,
0: വിഷമമൃതമായി ശങ്കരൻ അമൃതനായി. നേരത്തെയുള്ള അമൃതനാണ്, അതുകൊണ്ടാണ് വിഷവും കൂടെ അമൃതമായത്. 14 രത്നങ്ങളിൽ ഒന്ന് വിഷമാണ്. വിഷത്തിന് രത്നത്തിന്റെ പദവി കിട്ടിയത് ശിവന്റെ കണ്ഠത്തിൽ അണിഞ്ഞതുകൊണ്ടാണ്. അതുവരെ വിഷം രത്നമല്ല, വിഷമാണ്. പറഞ്ഞ മനസ്സിലായില്ല. ആരണിയുന്നു എന്നുള്ളതിലാണ് മഹത്വം. അണിയുന്നത് എന്ത് എന്നുള്ളതിൽ മഹത്വമില്ല. ഇത്രയും സബ്ജക്റ്റീവ് ആയിട്ട് ചിന്തിക്കണം. ഈ വിശ്വം ഓബ്ജക്റ്റീവ് അല്ല. ആ ഒരു തമാശയല്ല, അതിന്റെ ഗ്രിപ്പ് കിട്ടിയില്ല.
3: അതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഹനുമാനിക്ക് രത്നം കിട്ടിയതുപോലെ വരങ്ങന്റെ കയ്യിൽ രത്നം കിട്ടി അതിന്റെ പ്രാധാന്യം ഇല്ലാണ്ടാവുമല്ലോ എന്ന് പറയുന്നത്. അപ്പൊ രത്നം കിട്ടേണ്ട
0: രത്നമല്ല ഇത്, വിഷമായിട്ടേ വിഷം രത്നമായി മാറി. അപ്പൊ അതിന്റെ ആ വ്യക്തിയുടെ പ്രാധാന്യം വൈശിഷ്ട്യം മറിച്ച് അപ്പുറത്ത് നല്ല അമൃതാണ് രാഹുവിന് കൊടുത്തത്. രാഹു കഴിച്ചത് വേഷം മാറി ചെന്ന് രാഹു കഴിച്ചു. പാവത്തിന്റെ തല മുറിയേണ്ടി വന്നു. ഏറ്റവും നല്ല വസ്തു എനിക്ക് കൈ കിട്ടിയതുകൊണ്ടായില്ല, ഞാൻ ആരാണെന്നുള്ളതിനെ ആശ്രയിച്ച കിട്ടിയ വസ്തുവിന്റെ മഹത്വം. ഏറ്റവും മോശമായ വസ്തു കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. അമൃതമന്ധനത്തിലെ ആർക്കും വേണ്ടാത്ത വസ്തുവാണ് ശിവന് കിട്ടിയത്. ആർക്കും വേണ്ടാത്ത രണ്ട് കാര്യങ്ങളിലായിരുന്നു വഴക്കുണ്ടായിരുന്നത്, അമൃതും ലക്ഷ്മി. അതിന് മാത്രമേ വഴക്കുണ്ടായിരുന്നു. അത് ഒരു അസുരൻ കഴിച്ചപ്പോ അവന്റെ തല പോയെങ്കിൽ ബാക്കിയുള്ളവന്മാരുടെ ഗതി എന്താകുമായിരുന്നു? അപ്പൊ അമൃത് കഴിച്ചാലും രക്ഷയില്ല. ഇതിന്റെ തീർന്നിട്ട മാഷ ഇതിന്റെ ഇടയ ഭിക്ഷ ശരിയാവില്ല. ഇതിന്റെ ആ ഗ്രിപ്പ് പോവും. ആരും മാഷ പറഞ്ഞ പോലെ ഒരു തമാശ പറയുകയാണെങ്കിൽ മറ്റേ ഇവരുടെ ചെരുപ്പ് അല്ല, മറ്റേ റബ്കോ മാഷ്ടെ കാലിൽ റബ്കോ ഉണ്ടോന്ന ഇവ ഞാൻ നോക്കുന്നത്. പലതും താഴെ വീഴുവെന്ന്. ഇത് ഇത് മതിയാവും, ഈ ഒരെണ്ണം മതിയാവും. അത് ഓർത്തിരിക്കണം. അമൃതം രാഘവേ മൃത്യു വിഷം ശങ്കരഭൂഷണം. ഇനി നമുക്ക് ഇതിന്റെ അധ്യാത്മപക്ഷത്തേക്ക് പോയപ്പോ ഇടയ്ക്കിടയ്ക്ക് ലൗകികപക്ഷം, ഇടയ്ക്കിടയ്ക്ക് ആധ്യാത്മികപക്ഷം, അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. മന്ദാകിനി ജ്ഞാനഗംഗ ആകാശവത് വ്യാപകമായ ജ്ഞാനഗംഗ ആകാശസ്തത്ലിംഗാ ബ്രഹ്മവിഷയകമായ ജ്ഞാനം എന്ന് വ്യാഖ്യാനം. ബ്രഹ്മവിഷയകമായ ജ്ഞാനം ഗംഗ, അതിന് ഓർത്തിരിക്കാൻ എളുപ്പം. കാശിക്ഷേത്രം ശരീരം ത്രിഭുവന ജഠരേ വ്യാപിനി ജ്ഞാനഗംഗ ഭക്തിശ്രദ്ധ ഗേയം നിജഗുരു ചരണാധ്യാന യോഗപ്രയാഗ വിശ്വേശോയം തുരീയ സകല ജനമന സാക്ഷി ഭൂതോന്തരാത്മ ദേഹേ സർവം മതീയേ വസതി ലഭിത തഥാ തീർത്ഥം അന്യത്കിമസ്തി എന്ന് ആചാര്യൻ തന്നെ എഴുതിയ ശ്ലോകമുണ്ട്. കാശിക്ഷേത്രം ശരീരം ത്രിഭുവന ജഠരേ വ്യാപിനി ജ്ഞാനഗംഗ, ആ ഗംഗയെ അവിടെ ജ്ഞാനഗംഗ മന്ദാകിനി, മന്ദം അഗതീതി മന്ദാകിനി മന്ദഗതി, മെല്ലെയാണ് ജ്ഞാനത്തിലേക്കുള്ള പോക്ക്. ഞാൻ ഓടിച്ചെന്ന് പോകില്ല എന്ന് സാരം, പ്രയത്നിക്കണം സാരം ജ്ഞാനത്തിൽ. ആ സുക്തേ രാമൃതേ കാലം നയേ വേദാന്ത ചിന്തയ, എന്നാലേ ഇത് കിട്ടുള്ളൂ എന്ന് പ്രാചീനർ. ബഹൂനാം ജന്മനാമന്ദേ ജ്ഞാനവാൻ എന്ന് ഗീതാവചനം. വിദ്യ കാലേന പച്യതേ എന്ന പഴയ പ്രമാണം. അപ്പോ വളരെ മന്ദഗതിയിലാണ്. ഏതെങ്കിലും ഒരു കുതർക്കത്തിൽ നമ്മൾ പെട്ടാൽ, ഈ ഞാനൊക്കെ ഒരുമാതിരി കിട്ടി, അതിനിടയിൽ ആരെങ്കിലും വന്നൊരു തർക്കത്തിൽ പെട്ടുപോയാൽ അശ്രദ്ധയായി, പിന്നെ എന്നെ വ്യാഖ്യാനിച്ച് ചിലപ്പെടുത്താൻ ശ്രമിക്കും, ഉള്ള ഞാൻ അവിടെ നിൽക്കും, പിന്നെ പോവില്ല. അപ്പൊ വിഷയരാഗം ഉണ്ടാവും, അഹന്ത ഉണ്ടാവും. ആരോടെങ്കിലും തർക്കിക്കാൻ പോകുമ്പോഴും നമുക്ക് അഹന്ത ഉണ്ടാകും. തർക്കിക്കുമ്പോൾ മറ്റേയാൾ തെറ്റ് പറയുമ്പോൾ ഓർത്താൽ മതി, അയാളെ തെറ്റ് പറയുന്ന അയാളുടെ വാസനയാണ്. അതിന് മറുപടി പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്താനാവില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും വിടില്ല. നമ്മളൊരു ഉദാഹരണം കൊണ്ടുവരും, വേറൊരു ഉദാഹരണം കൊണ്ടുവരും, അയാൾ സാധിക്കുന്നത് സാധിക്കുകയും ചെയ്യും. കാരണം നമ്മളെ വിഷയത്തിലേക്ക് വലിച്ചിട്ടേച്ച് പോവുകയും ചെയ്യും. ആ നമ്മളിലുള്ള വാസന, നമ്മളിൽ ആ നമുക്ക് തോൽക്കാൻ മനസ്സില്ലാത്തവരെണ്ണം ഈ ജ്ഞാനം ഉണ്ടാകുമ്പോഴും അഹന്തയായി അവിടെ നിൽക്കുന്നുണ്ടാവും. ശിഷ്യപ്രീതി കൊണ്ടെന്നോ അല്ലെങ്കിൽ മനുഷ്യത്വം കൊണ്ടെന്നോ കരുണ കൊണ്ടെന്നോ ഒക്കെ നമ്മളൊരു ഭംഗിയുള്ള വാക്കും ചിലപ്പോൾ അതിന് കൊണ്ടുവരും. എളുപ്പമുള്ള വഴി പൂർവാചാര്യന്മാർ പറഞ്ഞത് എഴുന്നേൽക്കുക, സാഷ്ടാംഗം പ്രണമിക്കുക, വിട്ടോളുക എന്നാണ്. നിന്നെ കൊണ്ട് ഇത് ചോദിപ്പിക്കുന്ന ആ ചോദ്യത്തിന്റെ പിന്നിലിരിക്കുന്ന ശക്തിക്കായിക്കൊണ്ട് എന്റെ പൂർണ്ണ നമസ്കാരം എന്ന് പറഞ്ഞ് നമസ്കരിച്ചു വിടാനാണ് ആചാര്യന്മാർ ഈ സമയത്ത് പറയുന്നത്. അതിന് പറ്റാതിരിക്കുന്നത് ലേശം അഹന്ത കിടക്കുന്നവർ. ആ അഹന്ത ഉണ്ടെങ്കിൽ ഇത് ശരിയാവുകയുമില്ല. അപ്പൊ അതുകൊണ്ട് വിഷയരാഗം ഉണ്ടാക്കും. മുമ്പോട്ട് പോയ ജ്ഞാനഗംഗ പുറകോട്ട് തിരിഞ്ഞു നിൽക്കും, തിരിഞ്ഞു നിൽക്കും. ആ ഗതി കുടിലഗതി. അതുകൊണ്ടാണ് ജ്ഞാനഗംഗ എന്ന് തന്നെ പേരിട്ടത്. ഒന്ന് കുടിലമാവും. ആ കുടിലഗതി ഇല്ലാതിരുന്ന ഈശ്വരാനുഗ്രഹാദേശ പുംസാം അദ്വൈതവാസന, ആ നൈരന്തര്യം പ്രവാഹത, അത് അംശുമാൻ ദിലീപൻ ഭഗീരഥൻ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ജന്മത്തിലേ ജ്ഞാനം കിട്ടുള്ളൂ. ബഹൂനാം ജന്മനാമന്തേ എന്ന് ഗീത, മോക്ഷത്തിന് ഏറ്റവും കുറഞ്ഞത് താമസം, രാജസം, സാത്വികം എന്ന ഗുണങ്ങളുടെ ഇതിലൂടെ ജനിച്ചുപോയാൽ താമസം കൊണ്ടായി വരുന്നത് അവിടുന്ന് പറ്റുള്ളൂ എന്ന്. സലില ശബ്ദാർത്ഥം അവിടെ ബ്രഹ്മം, സലിലം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. ബൃഹദാരണ്യകം സലില ഏകോദ്രഷ്ട അദ്വൈത സലിലം, ആ സ്വച്ഛം ബ്രഹ്മം സ്വയം സത്. പവിത്രാണാം പവിത്രം യഹ മംഗളാനാം ച മംഗളം എന്നൊക്കെ പ്രമാണം. അപ്പം തമ ആസി തമസാ ഗൂഢം അഗേ അപ്രകേതം എന്നൊക്കെ, സലിലം സർവമായുധം എന്നൊക്കെ അതിന്റെ പ്രമാണങ്ങൾ. ഋഗ്വേദം നാസദീയ സൂക്തത്തില് സലിലം സംഗതം എന്ന് സായണൻ. പണ്ട് തമസ് മാത്രമായിരുന്നു, തമസിൽ സദ്ബ്രഹ്മം ആച്ഛാദിതമായിരുന്നു, അപ്രകേതു അപ്രജ്ഞേയമായിരുന്നു എന്നിങ്ങനെ സലിലം തന്നെ സകല ജഗത്തും ആകുന്നതിന് കാരണമായി എന്ന് വേദം. അപ്പൊ സർവാഗമായി ഷദ് ഗൗവിൽ നിന്ന് സലില ശബ്ദം, ആ സലില ശബ്ദത്തില് സകല ജഗത്തും, ഇത്രയും വെച്ചിട്ട് ഗംഗയുടെ പ്രവാഹത്തെ ആധ്യാത്മികമായി കണ്ടാൽ രൂപം യത്തത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർ നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപ എന്ന് പ്രമാണീകരിച്ച് പഠിക്കാം. അപ്പൊ ജലത്തിന്റെ ഒരർത്ഥം ബ്രഹ്മം. ആ കൽപ്പനയിൽ നിന്നുകൊണ്ട് മന്ദാകിനി സലിലം സാക്ഷാൽ ആത്മജ്ഞാനം. മുമ്പ് കർമ്മപ്രവാഹത്തിന്റെ ദിശയിലൊന്ന് പഠിച്ചു, ഇപ്പൊ പഠിക്കുന്ന ആത്മജ്ഞാനത്തിന്റെ ദിശയിൽ പഠിച്ചു. കുറച്ചുകൂടെ ഉയർന്ന പഠനമായി. എത്ര തരത്തിൽ ഉയർന്നും പഠിക്കത്തക്ക വിധത്തിലാണ് ആചാര്യത്തിനെ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളത് കാണിക്കാനാണ് ഈ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ പറയുന്നത്. ഇനി ജലത്തിന്റെ വേറൊരർത്ഥമുണ്ട്, ജീവൻ. അപ ഏവ സസർജാതവും, ശുദ്ധവും മുക്തവുമായ ജീവനാണ് ജലം. ജീവനം ജലമാണ്. അത് നമുക്ക് മാഷ് പറഞ്ഞ പോലെ മറ്റത് തീർന്നുകൊണ്ട് ഭിക്ഷ കഴിച്ചിട്ടാകാം. ഒട്ടനെ തുടങ്ങിയത് ഇല്ലെങ്കിൽ ഇത് എങ്ങും എത്തിക്കാൻ പറ്റില്ല. ഒട്ടനെ
4: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
5: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
6: ഭ്രമമുണ്ടാകുന്നിടത്തോ, ഭ്രമമുണ്ടാകുന്നിടത്ത് അല്പം വ്യത്യാസം സംഭവിക്കുന്നു. നമ്മൾ ശുക്തിയെ കാണുന്നു. ഭ്രമമുണ്ടാകുന്നതിന് കാരണമായി ദോഷങ്ങളെ പറയുന്നുണ്ട്. പലതരത്തിലുള്ള ദോഷങ്ങളെ പറയുന്നു. പ്രമാണദോഷം, പ്രമേയദോഷം, പ്രമാതൃദോഷം, ഇങ്ങനെയെല്ലാം പലതരത്തിലുള്ള ദോഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം ഉണ്ടാകാതെ ഭ്രമം ഉണ്ടാകില്ല എന്നാണ് പൊതുവെയുള്ള ആചാര്യന്മാരുടെ അഭിപ്രായം. നമുക്കൊരു ഭ്രമം ഉണ്ടാകണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം അവിടെ ഉണ്ടാകണം. ആ ദോഷം ഉണ്ടാകാതെ ഭ്രമം ഉണ്ടാകത്തില്ലെന്നാണ്. ഇപ്പം മുത്തച്ചിപ്പിയിൽ വെള്ളി എന്നുള്ള ഭ്രമം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് അവിടെയും സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ നേത്രേന്ദ്രിയത്തിലൂടെ അന്ധകരണപ്പെടുത്തി വെളിയിലേക്ക് വ്യാപരിക്കുന്നു. സാധാരണ പ്രത്യക്ഷം ഉണ്ടാകുന്നത് പോലെ തന്നെ അങ്ങനെ വ്യാപരിക്കുമ്പോൾ ആ ബാഹ്യമായി കാണുന്ന ആ ശുക്തിയിൽ, അതായത് മുത്തിച്ചിപ്പിയിൽ മുഴുവനായിട്ട് ആ അന്ധകരണത്തിന് വ്യാപിക്കാൻ കഴിയുന്നില്ല. അതാണ് അവിടുത്തെ ഒരു ദോഷം. ആ മുത്തിച്ചിപ്പിയെ പൂർണ്ണമായി ആ അന്ധകരണ വൃത്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മറിച്ച് സാമാന്യമായൊരു അറിവ് ഉണ്ടാകുന്നുള്ളൂ. ഒരു വസ്തുവിനെ സാമാന്യമായി അറിയുകയും

വിശേഷമായിട്ട് എന്താണ്, ഇത് ചിപ്പിയാണ് എന്നറിയുന്നില്ല. ഇത് ചിപ്പി എന്ന് പറയുന്നിടത്ത് ഇത് സാമാന്യം, ചിപ്പി, വിശേഷം. ഇത് പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത് സാമാന്യം, പുസ്തകം, വിശേഷം. ഇത് മേശ എന്ന് പറയുന്നിടത്ത് ഇത് സാമാന്യം, മേശ, വിശേഷം. അങ്ങനെ സർവ്വ അറിവുകളും നമുക്ക് സാമാന്യ വിശേഷ്യഭാവത്തിലാണ് ഉണ്ടാകുന്നത്. ഇത് പുസ്തകം എന്നറിയുന്നിടത്ത് ഇത് എന്നറിയുന്നു. പുസ്തകം എന്നറിഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് സാമാന്യ ജ്ഞാനം ഉണ്ടായി, വിശേഷം ജ്ഞാനം ഉണ്ടായില്ല എന്നാണ്. ഇപ്പൊ ഇരുട്ടത്തൊരു വസ്തുവിനെ നമ്മൾ അറിയുന്നു. അപ്പോൾ നമ്മൾ എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയും എന്തോ ഒന്ന് എന്ന് പറയും. എന്നുവെച്ചാൽ ഇത് എന്നവിടെ അറിയുകയാണ്. സാമാന്യ ജ്ഞാനം ഉണ്ടായി, വിശേഷത എന്താണെന്ന് അറിയുന്നില്ല. ദൂരെ നിന്നൊരു വ്യക്തി നമ്മുടെ നേരെ നടന്നു വരുന്നു. വ്യക്തിയെ നോക്കിയിട്ട് നമ്മൾ പറയുന്നു അതാ ഒരാൾ. അത് സാമാന്യ ജ്ഞാനമാണ്. അത് രാമനാണോ കൃഷ്ണനാണോ എന്നറിയുന്നത് വിശേഷം ജ്ഞാനം. അപ്പോൾ സാധാരണ അറിവുണ്ടാകുന്നിടത്ത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഇരുട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അവിടെ എന്താണ്, അതിനെ സാമാന്യമായി അറിയാൻ പറ്റും, വിശേഷമായി അറിയാൻ കഴിയാതെ വരും. അപ്പോൾ ഈ ചിപ്പിയിൽ സൂര്യപ്രകാശം തട്ടി അത് തിളങ്ങുന്നു. ആ തിളക്കം കൊണ്ട് നമുക്കതിനെ ചിപ്പിയാണെന്ന് വിശേഷിച്ചറിയാൻ പറ്റുന്നില്ല. അതായത് അവിടെ സാമാന്യ ജ്ഞാനമേ ഉള്ളൂ. ആ തിളക്കമാണ് അവിടെ ശരിയായ ജ്ഞാനം ഉണ്ടാക്കുന്നതിന് തടസ്സമായി നിന്നത്. അപ്പോൾ സാമാന്യ ജ്ഞാനം ഇത് എന്നുള്ള ജ്ഞാനം ഉണ്ടായി, വിശേഷിച്ചുള്ള ജ്ഞാനം ഉണ്ടായില്ല എന്നാണ്. അപ്പോൾ ഭ്രമസ്ഥലത്ത് ഇതം എന്നുള്ള ജ്ഞാനമേ ഉണ്ടാകുന്നുള്ളൂ. അതായത് ഏത് വസ്തുവിനെയാണോ നമ്മൾ അറിയുന്നത് ആ വസ്തുവിനെ കുറിച്ചുള്ള സാമാന്യ ജ്ഞാനമേ ഉണ്ടായുള്ളൂ, വിശേഷ ജ്ഞാനം അവിടെ ഉണ്ടായില്ല എന്നാണ്. അപ്പം നമ്മളുടെ ഉള്ളിലിരിക്കുന്ന അന്ധകരണം അവിടെയും പുറത്തേക്ക് വ്യാപിച്ചു. പക്ഷെ അത് ആ സാമാന്യ അംശത്തിൽ മാത്രമേ വ്യാപിച്ചുള്ളൂ. ഇതെന്നുള്ള ഒരു ബോധമേ അവിടെ ഉണ്ടായുള്ളൂ, വിശേഷിച്ചുള്ള ഒരു ഞാൻ അവിടെ ഉണ്ടായില്ല. ഈ സമയം തന്നെ എന്തു വരുന്നു, നമ്മൾ അവിടെ മറ്റൊന്ന് കാണുന്നുണ്ട്. എന്താണ് ആ തിളക്കം? അന്ധകരണം അതിനെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നു. പക്ഷെ ചിപ്പി എന്നുള്ള അറിവ് ഉണ്ടാകാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സംസ്കാരം പ്രബുദ്ധമാകുന്നു, സംസ്കാരം ഉണരുന്നു. എന്തിന്റെ സംസ്കാരം? വെള്ളിയെക്കുറിച്ചുള്ള സംസ്കാരം. ആ സംസ്കാരം ഉണരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ മുമ്പിൽ കാണുന്ന ആ വസ്തുവിൽ എവിടെയാണോ അന്ധകരണം വ്യാപിക്കുന്നത്, അന്ധകരണം അവിടെയുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്. പക്ഷെ ഒരു വസ്തുവിലേക്ക് അന്ധകരണം വ്യാപിച്ച് ആ അന്ധകരണത്തിന് അവിടെയുള്ള അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? അവിടെ ആ അജ്ഞാനത്തിൽ അന്ധകരണം ഒരു ക്ഷോഭത്തെ ഉണ്ടാക്കുന്നു എന്നാണ്. നമ്മുടെ മനസ്സിലെങ്ങനെയാണോ ക്ഷോഭം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ആ ബാഹ്യമായി ഉള്ള ആ അജ്ഞാനത്തിനും ഒരു ക്ഷോഭത്തെ ഉണ്ടാക്കുന്നു, ഒരു ഇളക്കത്തെ ഉണ്ടാക്കുന്നു. എന്നുവെച്ചാൽ അത് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും തമ്മിൽ മൽപ്പിടുത്തം നടത്തി കഴിഞ്ഞാൽ ഒരാൾ ജയിക്കുന്ന ഒരാൾ പരാജയപ്പെടണം, അല്ലെങ്കിൽ രണ്ടുപേരും ക്ഷീണിക്കും. അതുപോലെ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, അന്ധകരണം പുറമെ വ്യാപിച്ചു, അവിദ്യയിൽ ഒരു ക്ഷോഭം ഉണ്ടാക്കി. ക്ഷോഭം ഉണ്ടാകുമ്പോൾ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് ബാഹ്യമായിട്ടാണ് ഈ ക്ഷോഭം സംഭവിക്കുന്നത്. ബാഹ്യമായി വസ്തുവിലാണ് ഒരു ക്ഷോഭം ഉണ്ടാകുന്നത് അവിടുത്തെ അവിദ്യയിൽ. കാരണം പുറമേ ഇരിക്കുന്ന എല്ലാ വസ്തുക്കളും നേരത്തെ പറഞ്ഞത് ഓർക്കണം, അത് ചൈതന്യത്തിലാണ് നിലനിൽക്കുന്നത്. ചൈതന്യം എവിടെയുണ്ടോ അതിനെ ആശ്രയിച്ച് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യയുണ്ട്. അജ്ഞാനത്തിന്റെ പര്യായമായിട്ടാണ് ഇവിടെ അവിദ്യ എന്നുള്ള ശബ്ദം ഉപയോഗിച്ചത്. അപ്പോൾ അജ്ഞാനത്തിൽ ഒരു ക്ഷോഭം ഉണ്ടാകുമ്പോൾ ബാഹ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു? ഉള്ളിൽ സ്മൃതി ഉണർന്നു വരുന്നു. കാരണം ആ തിളക്കം നമ്മുടെ ഉള്ളിൽ പഴയ രജതത്തിന്റെ സ്മൃതി ഉണ്ടാക്കും. ആ രജതത്തിന്റെ സ്മൃതി ഉണ്ടാകുന്നത് കൊണ്ട് പുറമേ ഈ അവിദ്യ ക്ഷോഭിക്കുകയും ചെയ്തു, ഉള്ളിൽ രജതത്തിന്റെ സ്മൃതി ഉണ്ടായി. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ആ ബാഹ്യമായി ആ പുറമേ ഇത് എന്ന് നമ്മൾ എന്തിനെയാണോ അറിഞ്ഞത് അവിടെ ഒരു അനിർവചനീയ രജതം ഉത്പന്നമാകുന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്കുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു രജതം ക്ഷണികമായിട്ടുണ്ടാകുന്നു. അതാണ് നമ്മൾ കാണുന്നത്, നമ്മൾ പ്രത്യക്ഷമായി കാണുകയാണ് പുറമേ. അങ്ങനെ ഉണ്ടാകുന്ന സമയം നമ്മുടെ ഉള്ളിൽ നമ്മുടെ സാക്ഷി, ഉള്ളിലിരിക്കുന്ന ജീവസാക്ഷി, ആ സാക്ഷിയെയും ആശ്രയിച്ച് നിൽപ്പുണ്ട് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. ബാഹ്യമായി സംഭവിക്കുമ്പോൾ ഉള്ളിലും സംഭവിക്കുന്ന ഒരു ക്ഷോഭം, അവിദ്യയെ സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ. ഉള്ളിൽ ഇത് ശുക്തിയാണോ ഇത് മുത്തുച്ചിപ്പിയാണെന്നുള്ള ജ്ഞാനം ഉണ്ടാകുന്നതിന് പകരം ഉള്ളിൽ സംഭവിക്കുന്ന ക്ഷോഭം കൊണ്ട് ആ അവിദ്യയിൽ ഇത് വെള്ളിയാണ് എന്നുള്ളൊരു ജ്ഞാനം ഉണ്ടാകുന്നു, ഒരു അറിവ് ഉണ്ടാകുന്നു. അപ്പോൾ ബാഹ്യമായി അനിർവചനീയമായ ഒരു രജതം വെള്ളി ഉണ്ടാകുകയും നമ്മുടെ ഉള്ളിൽ
ആ വെള്ളിയെക്കുറിച്ചുള്ള ഒരു അറിവ്

0: ഉണ്ടാകുകയും ചെയ്യുന്നു. അതാണ് ഇതം രജതം, ഇത് വെള്ളിയാണ് എന്ന് അറിവ് ഉണ്ടാകുന്നത് എന്നാണ് ഈ ഭ്രമത്തെക്കുറിച്ച് അദ്വൈത മതപ്രകാരമുള്ള വ്യാഖ്യാനം. ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഭ്രമം ഉണ്ടാകുന്നതിന് കാരണമായത് ഈ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനമാണ്. അത് സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യയും ബാഹ്യമായി ഉണ്ടായിരുന്ന അവിദ്യയും, ബാഹ്യമായിരുന്ന അവിദ്യ കൊണ്ട് അനിർവചനീയമായ രജതം അവിടെ ഉത്പന്നമായി, സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് ഇത് വെള്ളിയാണെന്നുള്ള അനുഭവം ഉണ്ടായി. അപ്പോൾ ഈ അനുഭവവും ഭ്രമമാണ്, പുറമെയുള്ള വസ്തുവും ഭ്രമമാണ്, രണ്ടും അധ്യാസമാണ്. ഇങ്ങനെ സംഭവിക്കുന്നു എന്നാണ്. ഇത് എല്ലാ ഭ്രമസ്ഥലത്തും ഇതിന് സമാനമായ രീതിയിൽ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ജ്ഞാനത്തെ ആശ്രയിച്ച്, ജ്ഞാനത്തെ മറച്ചുകൊണ്ട് അജ്ഞാനം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഇത് നമ്മുടെ അനുഭവം തന്നെയാണ്. ജ്ഞാനത്തെ ആശ്രയിച്ച് അജ്ഞാനം നിൽക്കുന്നു എന്ന് പറയുന്നത് ബാഹ്യമായി ശാസ്ത്രത്തിൽ പറയുന്നതന്നെ നമ്മുടെ അനുഭവം തന്നെയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉത്തരം പറയും, അറിയാം, എനിക്കതിനെക്കുറിച്ച് അറിയാമെന്ന് പറയും, എന്നിൽ അറിവുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ചില സമയത്ത് നമ്മൾ പറയുന്നു, എനിക്കറിവില്ല, അജ്ഞനാണെന്ന് പറയുന്നു. അജ്ഞത എവിടെയിരിക്കുന്നു? അജ്ഞനാണെന്ന് ആര് പറയുന്നു? ഞാൻ പറയുന്നു. ഞാൻ എന്ന് പറയുന്നത് അജ്ഞാനമാണോ? അല്ല, ഞാനെന്ന് പറയുന്നത് ബോധമാണ്, അറിവാണ്. ഞാനെന്ന് പറയുന്നതും അജ്ഞതയാണെങ്കിൽ ഞാനെന്നുള്ള അനുഭവം ഉണ്ടാകാതെ പോയതിനെ. ഞാനെന്ന് പറയുന്ന ഒരു അനുഭവമാണെന്ന് വെച്ചാൽ അത് അറിവാണ്. അപ്പൊ ഞാൻ അജ്ഞനാണെന്ന് പറയുമ്പോൾ ആ അനുഭവത്തോടുകൂടി ചേർത്ത് നമ്മൾ അജ്ഞാനത്തെ കൂടി പറയുകയാണ്, അറിവില്ലായ്മയെ കൂടി പറയുകയാണ്. അപ്പോൾ ഞാനെന്ന് പറയുന്ന അറിവിനോട് ചേർന്ന് അജ്ഞാനം ഇരിക്കുന്നു എന്നുള്ളത് സ്വാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കും. അപ്പോൾ ആ അജ്ഞാനത്തിന്റെ കാര്യമായിട്ടാണ്, അജ്ഞാനത്തിന്റെ വിലാസമാണ് ഭ്രമം എന്ന് പറയുന്നത്. അതാണ് ബാഹ്യമായി ഭ്രമസ്ഥലത്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിനെയാണ്, അതിന്റെ ലക്ഷണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സ്മൃതിരൂപ പരത്ര പൂർവദൃഷ്ട അവഭാസ എന്ന് പറഞ്ഞിരിക്കുന്നു. പരത്ര എന്ന് പറയുന്നത് കൊണ്ട് എവിടെയാണോ നമുക്ക് ഭ്രമം ഉണ്ടാകുന്നത് ആ സ്ഥാനത്തെ എടുക്കണം. ഉദാഹരണത്തിലാണെങ്കിൽ നമുക്ക് മുത്തുച്ചിപ്പിയിലാണ് ഭ്രമം ഉണ്ടാകുന്നത് കൊണ്ട് പരത്ര എന്ന് വെച്ചാൽ പരസ്മിൻ ശുക്തികാതു ശുക്തിക തുടങ്ങിയതിൽ ആണ് പരത്ര എന്ന് പറയുന്നതിന്റെ അർത്ഥം. ശുക്തികയിൽ, മുത്തുച്ചിപ്പിയിൽ, സ്മൃതിരൂപ, സ്മൃതിക്ക് സദൃശമായി. ഇത് സ്മൃതിയല്ല, സ്മൃതി എന്ന് പറയുന്നത് ഭ്രമമല്ല. ഞാൻ മുമ്പ് വെള്ളിയെ കണ്ടു, ഇപ്പൊ വെള്ളിയെ ഓർമ്മിക്കുന്നു, ഇത് ഭ്രമമല്ല, ഇത് വ്യാവഹാരികമായ യഥാർത്ഥ ജ്ഞാനമാണ്. അതുകൊണ്ട് സ്മൃതി എന്ന് പറയുന്നതിന് വരെ സ്മൃതി രൂപ എന്ന് പറഞ്ഞു. സ്മൃതേഹി രൂപം ഇവ രൂപം അസ്യ എന്നാണ്. സ്മൃതിയുടെ രൂപം പോലെയാണ്, സ്മൃതി സദൃശമാണ് എന്നാണ്. സ്മൃതി പോലിരിക്കുന്നു എന്നർത്ഥം. എന്നുവെച്ചാൽ ഇതിന് സ്മൃതി സഹായകമാണ്. മുമ്പ് എപ്പോഴെങ്കിലും രജതത്തെ കണ്ട് അതിന്റെ സ്മരണയുള്ളവന് മാത്രമേ ഇങ്ങനെ ഒരു ഭ്രമം ഉണ്ടാകത്തുള്ളൂ, അല്ലാത്തവന് ഭ്രമം ഉണ്ടാകത്തില്ല. രജതത്തെ സ്മരണയില്ലാത്തവന്, രജതത്തെ കണ്ടിട്ടില്ലാത്തവന്, രജതത്തിന്റെ അനുഭവം ഉണ്ടായി അതിൽ നിന്ന് സ്മരണയില്ലാത്തവന് ഒരിക്കലും രജത ഭ്രമം ഉണ്ടാകത്തില്ല. അപ്പോ ആ സ്മൃതി ഇതിന് കാരണമാണ്. പക്ഷേ ഇത് സ്മൃതിയാണോ? അല്ല. കാരണം സ്മൃതിയാണെങ്കിൽ നമ്മൾ എങ്ങനെ അറിയുന്നത്? ഞാൻ പണ്ട് കണ്ട വെള്ളി എന്ന് ഒരു ബോധം നമ്മുടെ മനസ്സിൽ വരികയാണ്, സ്മരണ വരികയാണ്. അപ്പോൾ അത് പണ്ട് കണ്ടതെന്നാണ്. ഭ്രമസ്ഥലത്ത് അങ്ങനെയല്ല, ഇതാ എന്റെ മുമ്പിൽ കാണുന്നു എന്നാണ് പറയുന്നത്. പ്രത്യക്ഷമായി നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്, ഇതാ വെള്ളി, അടുത്ത് നിൽക്കുന്ന ആളെ ചൂണ്ടിക്കാണിക്കുകയാണ്. സ്മൃതിയാണെങ്കിൽ ഇതാ മുന്നിലെന്ന് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതാ മുന്നിലെന്ന് കാണിക്കുന്നതുകൊണ്ട് എന്താണ്? ഏത് വസ്തുവാണോ ഭ്രമത്തിന് വിഷയമായിരിക്കുന്നത് അത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ അതിനെ സ്മൃതി എന്നെങ്ങനെ പറയാൻ പറ്റും? പ്രത്യക്ഷമായി കാണുന്നത് സ്മൃതിയല്ല, എന്നാൽ സ്മൃതി സദൃശവുമാണ്. സ്മൃതി അതിന് സഹായിച്ചു. ഇത് മുന്നിൽ ആ അവിടെ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ്. ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ മാവിൽ നിന്ന് മാങ്ങ ഉണ്ടാകുന്ന പോലെ ഉണ്ടാകുന്നില്ല, അനിർവചനീയമായി ഉണ്ടാകുന്നു എന്ന് പറയാം. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാത്ത രീതിയിൽ അതുണ്ടാകുന്നു. ഉണ്ട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും. ഉണ്ടാകുന്ന ഒരു വസ്തുവാണെങ്കിൽ അല്പം കഴിയുമ്പോൾ നമുക്ക് ബാധജ്ഞാനം ഉണ്ടാകാൻ പാടില്ല, ഇത് ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള അനുഭവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇത് ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റത്തില്ല, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇല്ലാത്താണെങ്കിൽ നമ്മളെങ്ങനെ കാണും? കാണുന്നുമുണ്ട്. അപ്പോൾ ഭ്രമസ്ഥലത്ത് നമ്മൾ കാണുന്ന ആ വസ്തുവിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റത്തില്ല. ഉള്ളതാണെങ്കിൽ അത് നശിക്കാൻ പാടില്ല, ഇല്ലാത്തതാണെങ്കിൽ അനുഭവപ്പെടാൻ പാടില്ല. ഇത് അനുഭവപ്പെടുന്നുകൊണ്ട് നശിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഉണ്ടെന്നോ ഇല്ലെന്നോ നിർവചിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതിന് അനുവചനീയമെന്ന് പറയുന്നു. അതുകൊണ്ട് ഇത് സ്മൃതിയല്ല, പ്രത്യക്ഷമായി കാണുന്നു. അതുകൊണ്ട് ഇത് സ്മൃതി രൂപമാണ്, സ്മൃതി രൂപ. പിന്നെന്താണിത്? പൂർവദൃഷ്ട അവഭാസം, മുമ്പ് കണ്ടിട്ടുള്ളതിന്റെ പ്രതീതിയാണ്. മുമ്പ് കണ്ടിട്ടുള്ള ഏതോ ഒരു വസ്തുവിന്റെ പ്രതീതിയാണ്. അത് സർപ്പമാകാം അല്ലെങ്കിൽ വെള്ളിയാകാം, എന്തായാലും മുമ്പ് കണ്ടിട്ടുള്ളതിന്റെ ഒരു പ്രതീതിയാണത്. അവഭാസം എന്ന് പറയുമ്പോൾ നശിച്ചു പോകുന്ന പ്രതീതി, അതുകൊണ്ട് സ്മൃതി അല്ല എന്ന് മനസ്സിലാക്കാം. പൂർവദൃഷ്ടസ്യ അവഭാസ, മുമ്പ് കണ്ടിട്ടുള്ളതിന്റെ ഒരു പ്രതീതിയാണ്. ഇതിനെയാണ് ഭ്രമം എന്ന് പറയുന്നത്. ഇതാണ് ഭ്രമത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇതാണ്, ഇത് ബാഹ്യമായി കാണുന്ന ഏത് ഭ്രമത്തിലും സമന്വയിപ്പിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോകപ്രസിദ്ധമായ സർവസാധാരണമായ ഒരു ഭ്രമലക്ഷണമാണിത്. പരത്ര പൂർവദൃഷ്ട അവഭാസ സ്മൃതിരൂപ എന്ന് പറയുന്നു. ഇത് പലതരത്തിലുണ്ടാകും, ഒരു തരത്തിലല്ല. ഇതിപ്പോൾ സാമാന്യമായ ഒരു ലക്ഷണം പറഞ്ഞിരിക്കുകയാണ്. അധ്യാസം പല പല തരത്തിൽ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ധർമ്മ്യധ്യാസം, ധർമാധ്യാസം, അങ്ങനെ അന്യോന്യധ്യാസം, അന്യതര അധ്യാസം, ഇങ്ങനെ തരത്തിൽ പല ഭ്രമം എല്ലാം ഒരേ രൂപത്തിലാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പലതരത്തിലാണ് ഭ്രമങ്ങൾ അനുഭവപ്പെടുന്നത്. ആകാശത്തിൽ നീനമ അനുഭവപ്പെടുന്നു, അത് ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്, ഒരു ഭ്രമമാണ്. സ്ഫടികത്തിൽ ചുവപ്പ്, ലോഹിത സ്ഫടിക, ചെമ്പരത്തി പൂ സ്ഫടികത്തിന്റെ അടുത്ത് വെച്ചാൽ അത് ചുവപ്പ് നിറം, സ്ഫടിക ചുവന്ന് കാണപ്പെടുന്നു, അത് വേറൊരു തരത്തിലാണ്. ജലത്തിൽ നീലിമ കാണുന്നു, സമുദ്ര ജലത്തിൽ, അത് വേറൊരു തരത്തിലുള്ള ഭ്രമമാണ്. മരുഭൂമിയിൽ വെള്ളം കാണുന്നു, അത് മറ്റൊരു തരത്തിലുള്ള ഭ്രമമാണ്. കയറിൽ പാമ്പിനെ കാണുന്നു, അത് വേറൊരു തരത്തിലുള്ള ഭ്രമമാണ്. ഇരുമ്പുണ്ട, അത് ചുട്ടു പഴുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അനുഭവം ഉണ്ടാകുന്നു, അത് വേറെ തരത്തിലുള്ള ഭ്രമമാണ്. ഇത് നാനാ തരത്തിലുള്ള ഭ്രമങ്ങളുണ്ട്, എല്ലാത്തിന്റെയും സ്വഭാവം ഒന്നല്ല. അതിലും നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇങ്ങനെ നാനാ തരത്തിൽ നമ്മുടെ ഈ വ്യവഹാരിക മണ്ഡലത്തിൽ നാനാ തരത്തിലുള്ള ഭ്രമങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഭ്രമങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഈ പ്രപഞ്ചം ഭ്രമമാണെന്നല്ല വേദാന്തത്തിൽ പറയുന്നു. നമുക്ക് പ്രത്യക്ഷമായി അങ്ങനെ തോന്നും. വേദാന്തത്തിന്റെ സിദ്ധാന്തം അതാണ്, പലതരത്തിലുള്ള ഭ്രമങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് പ്രപഞ്ചവും ഭ്രമമാണ്. അങ്ങനെയല്ല പറയുന്നു, ബാഹ്യമായി ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഭ്രമം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടുതലും ഭ്രമമാണ്, സത്യ അനുഭവമല്ല. വ്യവഹാര മണ്ഡലത്തിൽ തന്നെ നമ്മുടെ അനുഭവങ്ങളിൽ ഏറിവെങ്കും ഭ്രമത്തിലാണ് നമ്മുടെ വ്യവഹാരം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ല യഥാർത്ഥ അനുഭവത്തിലൂടെ അല്ല. പല കാര്യങ്ങളെ നമ്മൾ നമ്മുടെ മുമ്പിൽ ഒരു ആ വ്യക്തി വന്നിരുന്ന് സംസാരിക്കുന്നു, ആ വ്യക്തിയെ കുറിച്ച് ഉള്ള നമ്മുടെ ധാരണ ശരിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭ്രമമാണ്. ഈ വ്യക്തി ഇന്ന ആളാണെന്ന് നമ്മൾ ധരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ആൾ അങ്ങനെയല്ല, അത് ഭ്രമമാണ്. ഒരാള് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നു, ഒരാളെ ഇന്ന് നമ്മൾ കാണുന്നു, കാണാൻ കഴിയുന്നില്ല, അതുവരെ നമുക്ക് ഭ്രമമായിരുന്നു. ഇങ്ങനെ ഓരോ അനുഭവങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ അനുഭവങ്ങളെക്കാൾ കൂടുതൽ നിൽക്കുന്നത് ഭ്രമമാണ്. നമ്മുടെ വ്യവഹാരം തന്നെ, അതായത് നമ്മുടെ പ്രവൃത്തിയും ചിന്തയും എല്ലാം കൂടുതലും ഭ്രമത്തെ അടിസ്ഥാനമാക്കിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, യഥാർത്ഥ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ഭ്രമ അനുഭവം ഉള്ളത് കൊണ്ട് ഈ പ്രപഞ്ചവും ഒരു ഭ്രമമാണെന്നല്ല വേദാന്തത്തിന്റെ സിദ്ധാന്തം. ഇത് പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത് പാരമാർത്ഥികമായി പ്രപഞ്ച ഭ്രമത്തിൽ തന്നെ നമ്മൾ ഭ്രമിച്ചു പോകരുത്. പ്രപഞ്ചം ബ്രഹ്മം, അല്ലെങ്കിൽ പ്രപഞ്ചം ഇതിന്റെ അധിഷ്ഠാനം, ഇത് രണ്ടും തമ്മിൽ അവിടെ ഭ്രമത്തെ കൽപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? അതായത് ഈ കാണുന്ന പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന എന്തോ അതിനെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. ബൃഹത്വാദ്, അത് ഏറ്റവും വലുതാണ്, ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നതാണ്, അതുകൊണ്ടാണ് അതിനെ വലുതെന്ന് പറയുന്നത്. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു വെച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തെക്കാൾ വലുതായിരിക്കും പാത്രം. എന്തുകൊണ്ട്? വെള്ളത്തെ പാത്രം ഉൾക്കൊള്ളുന്നു. അതുപോലെ ഈ നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്ന എന്തോ, പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന എന്തോ, അത് ഈ പ്രപഞ്ചത്തെക്കാൾ വലുതായിരിക്കും. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ അത് ഉൾക്കൊള്ളുന്നു, വലുതായതുകൊണ്ട് അതിന് ബ്രഹ്മം എന്നുള്ള ഒരു പേര് കൊടുത്തു. ആ ശബ്ദം കേട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, ഈശ്വരനെന്നോ ആത്മാവെന്നോ എന്ത് വേണോ വിളിക്കാം, ചൈതന്യമെന്നോ സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ എന്ത് പേര് വേണോ പറയാം, അത് ഇതിനേക്കാൾ വലുതായിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ സങ്കല്പത്തിൽ ഇതിനെയെല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കും അത്. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തിന്റെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തു ഉണ്ടായാൽ അതിന്റെ കാരണത്തിൽ നിന്ന് അത് വേറിട്ട് നിൽക്കാൻ പാടില്ല, കാരണത്തിൽ നിന്ന് അത് അന്യമായിരിക്കാൻ പാടില്ല എന്നാണ്.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫീഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. philosophical discourses and Periyapuranam lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
0: ആവരണനാശത്തിന് വേണ്ടി മാത്രമേ പ്രവൃത്തിയുള്ളൂ എന്ന് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. സത്കാര്യവാദം നിലനിൽക്കത്തില്ല. അത് തന്നെ വിശദീകരിക്കുന്നു. ദീപാദ്യുത്പത്വപി എ പ്രയത്ന സോവി തമോ നാശായെ വേദിച്ച് ദീപാദ്യുത്പത്വപി എ പ്രയത്ന സോവി തമ തിരസ്കരണായ തസ്മിന് നഷ്ടേ ഘട സ്വയമേ ഉപലഭ്യതേ പറയുന്നു. നിങ്ങൾ പറയുന്ന സത്കാര്യവാദം അനുസരിച്ചാണെങ്കിൽ അത് ഇരളിലിരിക്കുന്ന പാത്രം വെളിച്ചം കൊണ്ടുവരുമ്പോൾ പ്രകടമാകുന്നത് പോലെയാണ് മണ്ണിലിരിക്കുന്ന കടം. അവിടെ ആവരണം നശിക്കുമ്പോൾ, പിണ്ടാദി ആവരണങ്ങൾ നശിക്കുമ്പോൾ അത് പ്രകടമാകുന്നു. ഇവിടെ തമസാകുന്ന ആവരണം നശിക്കുമ്പോൾ പ്രകടമാകുന്നു. അങ്ങനെയാണെങ്കിൽ ആവരണ നാശത്തിന് വേണ്ടി മതി പ്രയത്നം, അല്ലാതെ കാര്യ ഉത്പത്തിക്ക് വേണ്ടി പ്രയത്നം ആവശ്യമില്ല. ഇതാണ് പൂർവക്ഷി പറയുന്നത്. അത് ഇരളിനെ മാറ്റുന്നത് പോലേ ഉള്ളൂ. നഹി ഘടേ കിഞ്ചിതാധീയത, ഇവിടെ അതല്ല കാണുന്നത്. ഇവിടെ മണ്ണിൽ നിന്നിരുന്ന ആവരണമല്ല, കപാലമല്ല, മറ്റൊന്നുമില്ല. അവിടെ എന്തോ ഒരു പുതിയൊരു വസ്തു നമ്മൾ കാണുകയാണ്. ജലം കൊണ്ടുവരാനും പാകം ചെയ്യാനും ഒക്കെ പറ്റിയൊരു വസ്തു. കിഞ്ചിത് ആധീയത, അവിടെ എന്തോ ഒന്ന് പുതുതായിട്ട് സംഭവിക്കുന്നുണ്ട്. അല്ല, അവിടെ തടസ്സം മാറ്റുകയല്ല. ആ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. മുറിക്കകത്ത് ഇരുളത്തിലാണ് പാത്രം ഇരിക്കണമെങ്കിൽ അവിടെ ഇരുളിനെ മാറ്റുന്നേ ഉള്ളൂ. അത് ശരിയാണ്. പക്ഷെ മണ്ണിൽ കുലാലൻ പ്രവർത്തിക്കുന്നിടത്ത് അതല്ല കാണുന്നത്. അവിടെ പ്രത്യേകിച്ച് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. കിഞ്ചിത് ആധീയത, ഇരളിലാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. തമസ് ഇപ്പോൾ മാറുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് രണ്ട് കാര്യങ്ങളാണ്. ഇരളിലെ പാത്രം പ്രകടമാകുന്നത് പോലെ അല്ല മണ്ണിൽ നിന്ന് പാത്രം പ്രകടമാകുന്നത് എന്നാണെങ്കിലോ എന്നാ പറയുന്നതല്ല. ഇരളിലും ഇരുളിൽ പാത്രം നിങ്ങൾ പ്രത്യക്ഷമാക്കുമ്പോഴും മണ്ണിൽ നിന്ന് കുലാലൻ പാത്രത്തെ പ്രത്യക്ഷമാക്കുമ്പോഴും എല്ലാം അവിടെ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കാനാ ഇരുളിൽ? ഇരുള് പോയി അത്ര അല്ല. ഇരുള് പോയി എന്താ? നിങ്ങൾ അവിടെ കേവലം പാത്രത്തെ മാത്രമേ കാണുന്നുള്ളോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ കേവലം പാത്രത്തെ കാണുന്നുള്ളൂ. കണ്ണ് തുറന്നൊന്ന് സൂക്ഷിച്ചു നോക്കുക. കേവലം പാത്രമാണ് കാണുന്നത്. അവിടെയും കിഞ്ചിത് ആധീയത, അവിടെ എന്തോ മറ്റൊന്നുകൂടി ഉണ്ട്. കേവലം ഇരുള് മാറുക എന്നുള്ളത് മാത്രമാണ്. എന്താ അവിടെ കൂടുതലുള്ളത്? അത് പറയുന്നു പ്രകാശവത്തോ ഘടസ്യകുലഭ്യമാണ്. അതുവരെ ഇല്ലാതിരുന്ന ഒന്ന്. അതുവരെ നിങ്ങൾ പറയുന്നത് അവിടെ പാത്രം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതുവരെ ഇല്ലാതിരുന്ന ഒന്ന് അവിടെയുണ്ട്. പ്രകാശം എന്ന് പറഞ്ഞാൽ പോലെ പ്രകാശവത്തായ ഘടം, പ്രകാശിക്കുന്നതായ ഘടം. പ്രകാശിക്കുന്ന ഒരു പാത്രമുണ്ട്. പാത്രം നമ്മൾ കാണുന്നത് പ്രകാശത്തോടു കൂടിയാണ്. ആ പ്രകാശമാണ് ആ പാത്രത്തെ പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രയത്നം എന്ന് പറയുന്നത് കേവലം വിരളിനെ മാറ്റാൻ വേണ്ടിയിട്ടല്ല, അതിനെ പ്രകാശവത്താക്കാൻ വേണ്ടി കൂടിയാണ് പ്രയത്നം. അപ്പൊ അവിടെ എന്തോ പ്രത്യേകിച്ച് ഒന്നുകൂടി സംഭവിക്കുന്നില്ലേ? നമ്മൾ കാണുന്നുണ്ട് എന്താണ്? ആ പാത്രം പ്രകാശം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ദീപപ്രകാശനം എന്ന് പറയുന്ന പ്രവൃത്തി എന്തിനു സഹായിച്ചു? അവിടെ അതുവരെ ഇരുന്ന പാത്രത്തിൽ നിന്നും വ്യത്യസ്തമായൊരു പാത്രത്തെ. എന്താണ് ആ പാത്രം എന്ന് പറയുന്നത്? പ്രകാശവത്തായ പാത്രം. അതേ നമുക്ക് അനുഭവത്തിന് വിഷയമാകത്തുള്ളൂ. അപ്പോ കേവലം തമസ് ഇരുട്ടിന്റെ നാശത്തിന് വേണ്ടി മാത്രമാണ് പ്രവൃത്തി എന്ന് പറയുന്നത് ശരിയല്ല. അവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് ആ പാത്രത്തെ പ്രകാശവത്താക്കുന്നതിന് കൂടെ വേണ്ടിയാണ്. രണ്ട് കാര്യങ്ങൾ. കാരണം നമ്മൾ കാണുന്നത് എന്താണ്? പ്രകാശപൂർണമായ ആ വസ്തുവിനെ നമ്മൾ കാണുന്നു. സങ്കല്പിച്ചു നോക്കുക, ആ വസ്തുവിൽ പ്രകാശമേ ഇല്ല. കാണാൻ കഴിയുമോ? ലോകത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കേവലമായ പാത്രത്തെ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ പ്രകാശമില്ലാത്ത കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ സ്പർശിച്ചറിയാം ഇത് പാത്രമാണ് എൻ്റെ ഷേപ്പിൽ. മറിച്ച് സംഭവിക്കത്തില്ല. പാത്രത്തെ കാണണോ? പ്രകാശവത്തായ പാത്രത്തെ കാണാൻ പറ്റും. അപ്പോൾ പ്രവൃത്തി കൊണ്ട് അവിടെ പ്രയോജനം ഉണ്ടായിരുന്നു. പ്രവൃത്തി കൊണ്ടെന്ത് പ്രയോജനം ഉണ്ടായി? ആ പ്രകാശവത്താക്കാൻ കഴിഞ്ഞു. അത് ഇരുളിൽ നിങ്ങൾ വെളിച്ചത്തെ കൊണ്ടുവന്ന് ആ വസ്തുവിനെ പ്രത്യക്ഷമാക്കുമ്പോൾ അവിടെ എന്തോ ഒന്ന് കൂടുതലായി സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട്. ആ പ്രകാശവത്വം അതാണ് ആ വസ്തുവിനെ നമുക്ക് കാണിച്ചത്. കേവലം നിങ്ങളുടെ പ്രവൃത്തി ഇരുളിനെ മാറ്റാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ഇതുപോലെ തന്നെയാണ് മണ്ണിൽ സംഭവിക്കുന്നത്. കുലാലന്റെ പ്രവൃത്തി കേവലം ആ ആദ്യം ഉണ്ടായിരുന്ന പ്രതിബന്ധത്തെ മാറ്റാൻ വേണ്ടിയല്ല. കുലാലന്റെ പ്രവൃത്തി എന്താണ്? അത് മാറ്റുന്നു, വേറൊരു രൂപത്തെ അവിടെ ഉണ്ടാക്കുന്നു. അല്ല, അങ്ങനെ ഒരു രൂപം നേരത്തെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ പാത്രം പ്രകാശവത്താകുന്നതിന് മുമ്പ് അങ്ങനെ ഒന്നില്ലായിരുന്നു എന്ന് പറയും പോലെയാണ്. അത് പറയാൻ പറ്റുമോ? പാത്രം പ്രകാശമയമാകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു രൂപം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റും. അതിനു മുമ്പ് ആ മൺപാത്രത്തിൽ വയറും കഴുത്തും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ അവിടെ ഉണ്ട്, അതിനെ പ്രകാശവത്താക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രവൃത്തി ആവശ്യമാണ്. അതിനെ ദീപത്തെ ജ്വലിപ്പിക്കുക, അത് പ്രകാശവത്തായി തീരുക. അതുപോലെ കുലാല പ്രവൃത്തി എന്ന് പറയുന്നത് കേവലം ആവരണത്തെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, അതിനുവേണ്ടിയല്ല കുലാലം പ്രവർത്തിക്കുന്നത്. മറിച്ച് അവിടെ ഒരു പ്രത്യേകമായ ആകാരം വരുന്നു, അതിൽ പ്രകാശം പതിക്കുന്നു, അത് പ്രകാശവത്താക്കി തീരുന്നു. കാണുന്നവന്റെ ഇന്ദ്രിയം അതുമായിട്ട് സംബന്ധം വരുന്നു, അവന്റെ മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു, അത് പ്രകാശിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കുലാലന്റെ പ്രവൃത്തി, വേറൊരു ഭാഗത്ത് ദ്രഷ്ടാവിന്റെ പ്രവൃത്തി. ഇതെല്ലാം സംഭവിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുതാ ഇത് മൺപാത്രം, ഇതുവരെ ഉണ്ടായിരുന്ന കേവലമായ മണ്ണുരുളയല്ല, കപാലമല്ല, മറിച്ച് ഇത് പാത്രമാണ്. അപ്പോൾ പ്രവൃത്തി സാർത്ഥകമാണല്ലോ. അത് മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാക്കുന്നിടത്ത് മാത്രമല്ല, കേവലം ഇരുളിലിരിക്കുന്ന ആ പാത്രത്തെ പ്രത്യക്ഷമാക്കുന്നിടത്ത് പോലും, ആ വസ്തു നേരത്തെ ഉണ്ടായിരുന്നിടത്ത് പോലും പ്രവൃത്തി സാർത്ഥകമായിരിക്കും. അവിടെ പ്രകാശത്തെ അവിടെ ആധാനം ചെയ്തു, ആ പ്രകാശത്തിലൂടെ അതിനെ നമ്മൾ അറിയുന്നു. അതുപോലെ ഇവിടെ നാമരൂപങ്ങളെല്ലാം അതിനെ ആധാനം ചെയ്യുന്നു, അതിനെ പ്രകാശിപ്പിക്കുന്നു. ഇത്രയൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് അത് നേരത്തെ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇരുള് മാറി വെളിച്ചം വന്ന് ഇരുളിനെ മാറ്റി ആ വസ്തു പ്രകാശവത്തായി അവ നമ്മൾ കാണുന്നു. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷമേ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഇരുളിൽ പാത്രം ഇല്ലായിരുന്നു എന്ന് പറയാൻ കഴിയും. ഇത്രയും കൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ, അതുകൊണ്ട് ഇരുളിലില്ല എന്ന് പറയാൻ കഴിയും. പക്ഷെ ഇരുളിൽ ഇരിക്കുന്നതിന് കാണുന്നതിന് വേണ്ടി അവിടെ യത്നം ആവശ്യമാണ്. അത് തന്നെയാണ് ഇവിടെ മൃത്തിൽ സംഭവിക്കുന്നത്, അത് തന്നെയാണ് സത്തിൽ സംഭവിക്കുന്നത്. കേവലമായ സത്താണെങ്കിലും കുലാല പ്രവൃത്തി കൊണ്ട്, കുലാലനാരാണ് ഈ പ്രപഞ്ച സൃഷ്ടികർത്താവ്, ആ സൃഷ്ടികർത്താവിന്റെ പ്രവർത്തനം കൊണ്ട് ഇതിൽ നാമരൂപങ്ങളെല്ലാം പ്രകടം. കുലാലൻ പ്രകടമാക്കിയതിനെ മാറിയുന്ന ജീവൻ കാണുന്നു, ആ ഇതാ ഇത് പാത്രമാണ്. അതുപോലെ ഈശ്വരൻ പ്രകടമാക്കിയതിനെ ജീവൻ കണ്ടിട്ട് പറയുന്നതാ ഇത് ഭൂമിയാണ്, ഇത് സൂര്യനാണ്, ഇത് ചന്ദ്രനാണ്. അവിടെ എന്താണ്? സത്തിന്റെ അഭിവ്യക്തിയാണ്. കുലാല പ്രവൃത്തി സാർത്ഥകമാണ്. പ്രകാശവതോ ഘടസ്യ ഉപലഭ്യമാനത്വാത് യഥാ പ്രകാശ വിഷ്ണു ഘട ഉപലഭ്യത പ്രദീപകർണേന ന തഥ പ്രാക് പ്രദീപകർണ. അതുകൊണ്ട് അത് വ്യക്തമാക്കി കൊടുക്കുന്ന എന്താണ്? പ്രകാശവിശിഷ്ടമായ എന്നുവെച്ചാൽ പ്രകാശത്തോട് കൂടിയ പാത്രം അവിടെ പ്രകാശത്തെ ജ്വലിപ്പിച്ചതിന് ശേഷം കാണും. അതിനു മുമ്പ് കാണാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ കഴിയും. പ്രദീപകർണ പിന്നെ ഒരാൾ പറയുകയാണ്, ഇല്ല അവിടെ, ഞാനത് കാണുന്നത് കൊണ്ടേ ഉള്ളൂ. വാശി പിടിക്കുകയാണെങ്കിൽ അയാൾ അവിടെ കൊണ്ടുവന്ന് അതിൻ്റെ അടുത്തിരുത്തിയിട്ട് പറയും, നീ ഇതൊന്ന് തടവി നോക്കുക, ഉണ്ടോ ഇല്ലയോ, സ്പർശിച്ചു നോക്കുക, നക്കി നോക്കിയാലും മതി. നല്ല മെടുക്കനാണെങ്കിൽ മണത്ത് നോക്കിയാലും പറയും, ആ മണ്ണിൻ്റെ മണം, പുതു മണ്ണിൻ്റെ മണം, ഇപ്പൊ ഇവിടെ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ, ചുട്ടടുത്ത കുടമോ. ഇങ്ങനെയൊക്കെ അറിയാൻ പറ്റും. ഇനി അനുമാനത്തിലൂടെ വേണമെങ്കിലും അറിയാൻ പറ്റും, പല രീതിയിലും അതറിയാൻ പറ്റും, അതിൻ്റെ അസ്തിത്വത്തെ അറിയാൻ കഴിയും. അതുകൊണ്ട് വെളിച്ചം വന്ന് അതുകൊണ്ടത് പ്രകടമായി അനുഭവില്ലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പ്രപഞ്ചത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഇങ്ങനെ അനുഭവം ആകുന്നതിന് മുമ്പും ഇതെല്ലാം ഉണ്ടായിരുന്നു. സദാ ഇതുള്ളതാണ്, സദാ സദാത്മകമായി നിലനിൽക്കുന്നു. അതാണ് സത്കാര്യവാദം. സദാ അത് നിലനിൽക്കുന്നു കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാക്കുന്നതിന് മുമ്പും ഉണ്ടാക്കുന്നതിന് ശേഷം അതൊക്കെ ഇനി ചർച്ച ചെയ്യും. പ്രകാശ വിഷ്ണു ഘടകുലഭ്യതേ പ്രദീപകർണേന എന്ന തഥാ പ്രാക് പ്രദീപ തസ്മാന്ന തമ തിരസ്കാര ഏവ പ്രദീപകർണം. അതുകൊണ്ട് ബാക്കി പോട്ടെ, കുലാലന്റെ ജോലിയും പാത്രം ഉണ്ടാക്കലും എല്ലാം പോട്ടെ, നമുക്ക് ഇരുളിലേക്ക് വരാം. അവിടെ തമസ് തിരസ്കാര ഏവ പ്രദീപകർണം, അവിടെ ദീപൻ ജ്വലിപ്പിച്ചത് കേവലം ഇരുട്ടിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അത് മാത്രമല്ല മറിച്ചോ പിന്തറി പ്രകാശവത്വായ ആ പാത്രത്തെ പ്രകാശവത്താക്കുന്നതിന് വേണ്ടി, പ്രകാശത്തോടു കൂടിയ പാത്രം അതിനു വേണ്ടി. എന്നാലേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂ. നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അങ്ങനെയാണ് സജ്ജമാക്കിയിരിക്കുന്നത് സൃഷ്ടികർത്താവ്. ചക്ഷുരേന്ദ്രിയത്തെ വിശേഷിച്ചും പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ വസ്തുവിനെ ഗ്രഹിക്കാൻ പറ്റൂ കണ്ണുകൊണ്ട്, വേറെ ഒന്നുകൊണ്ട് സാധ്യമല്ല. പ്രകാശമില്ലെങ്കിൽ അന്ധത, പ്രകാശമുണ്ടെങ്കിൽ പ്രത്യക്ഷ വിഷയമാകുന്നു. പ്രകാശവത്വമായ ഇപ്പം നേരത്തെ പൂർവക്ഷി പറഞ്ഞ എന്താണ്, കിഞ്ചിത് ആധീയത്തെ, അവിടെ പ്രത്യേകിച്ച് ഒന്നും ആധാനം ചെയ്യുന്നില്ല, ഒന്നും പ്രത്യേകിച്ച് അവിടെ ഉണ്ടാക്കുന്നില്ല. അത് ശരിയല്ല ആലോചിക്കാൻ എന്ന് പറയുന്ന, അവിടെ ഒന്നും ഉണ്ടാക്കുന്നുണ്ട്. പ്രകാശവത്വം, പ്രകാശ പൂരിതമായിരിക്കുക, പ്രകാശത്തിൽ അതിങ്ങനെ പ്രകാശിക്കുക, അതിനെ പ്രകാശം ഇങ്ങനെ പൊതിഞ്ഞിരിക്കുക, പ്രകാശത്തിലൂടെ ചക്ഷുരേന്ദ്രിയ അതിനെ ഗ്രഹിക്കുക. പറയുന്നത് ഘടം കാണുന്നു ഞാൻ, പ്രകാശത്തിന്റെ സഹായത്തോടു കൂടി അതിൽ പ്രകാശം പതിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ അനുഭവം. നമ്മുടെ കുലാല പ്രവൃത്തി എന്ന് പറയുന്നത് ആഭരണ നാശത്തിന് വേണ്ടിയല്ല, ദീപകരണം ഇരുളിനെ മാറ്റാൻ വേണ്ടിയല്ല എന്നാണ്. പ്രകാശവത്വനെയും ഉപലഭ്യമാനക്കുക, അങ്ങനെയേ അത് സാധ്യമാകും. പ്രകാശവത്വന മാത്രമേ പാത്രത്തിന്റെ പ്രതീതി അനുഭവം ഉണ്ടാകത്തുള്ളൂ. ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞതും ശരിയാണ്, ക്വചിത് ആഭരണ വിനാശി യഥാ കുട്ട്യാദി വിനാശി. ചില സ്ഥലങ്ങളിൽ പ്രവൃത്തി എന്ന് പറയുന്നത് കേവലം ആഭരണത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. അതിനാണ് നേരത്തെ ഉദാഹരണം പറഞ്ഞ് ഭിത്തിക്കകത്ത് ഇരിക്കുന്നു, തുറക്കാൻ കഴിയുന്നില്ല, ഭിത്തിയെ നശിപ്പിക്കേണ്ടി വരും. തുണിക്കകത്തിരിക്കുന്ന പാത്രം അഴിച്ചെടുക്കാൻ പറ്റുന്നില്ല, ആ തുണിയെ കത്തിച്ചു കളയേണ്ടി വരും. അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങളിൽ പ്രവൃത്തി എന്ന് പറയുന്നത് ആവരണ വിനാശത്തിന് വേണ്ടി ആണ്. പൂർവക്ഷത്തെ തന്നെ സിദ്ധാന്തമാക്കിയിരിക്കും. വാസ്തവത്തിൽ പൂർവക്ഷി എന്താണോ ഇവിടെ പറയാൻ ആഗ്രഹിച്ചത് അതിനെ തന്നെ സിദ്ധാന്തി ഏറ്റെടുത്ത് യഥാകുട്ടിയാവിന തസ്മാന്ത നിയമോസ്റ്റ് അഭിവ്യക്തിയർത്ഥിന് ആവരണ വിനാശീവ യത്നക്കാരീതി. അതുകൊണ്ട് അഭിവ്യക്തിയർത്ഥി ആ ഈ പാത്രം കാണണം എന്നാഗ്രഹിക്കുന്നു. അവനെ സംബന്ധിച്ച് ആവരണ വിനാശീവ, അല്ലെങ്കിൽ പാത്രത്തെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവനെ സംബന്ധിച്ച് ആവരണ നാശത്തിന് വേണ്ടി മാത്രമാണ് യത്നം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ശരിയല്ല. യത്നത്തിന് പുരുഷ പ്രവൃത്തിക്ക് അതിൻ്റെതായ സാങ്കത്യം ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ജീവന്റെ പ്രവൃത്തിക്ക് സത്കാര്യവാദത്തിൽ എല്ലാം സർവവും സദാസത്തായിരിക്കുന്നു. ഈ നാമരൂപങ്ങളെല്ലാം സത്തിനെ കുറിച്ചല്ല പറയുന്നു, ഇതെല്ലാം സദാ നിലനിൽക്കുന്നു. ഇവിടുത്തെ ആവരഭാവ തിരോഭാവങ്ങൾ നമുക്കിങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നു എന്താ സത്കാര്യം. അതുകൊണ്ട് ആവരണ നാശത്തിന് വേണ്ടി മാത്രം മതി പ്രവൃത്തി എന്ന് പറയുന്നത് ശരിയല്ല. കാര്യ ഉത്പത്തിക്ക് വേണ്ടി, കാര്യ ഉത്പത്തി എന്ന് പറഞ്ഞുകൂടെ കാര്യ അഭിവ്യക്തി, അതിനുവേണ്ടി കുലാലന്റെ പ്രവൃത്തി ആവശ്യമാണ്. കുലാലൻ പാത്രത്തെ ഉണ്ടാക്കിയാലേ മാറി നിന്ന് തനിക്ക് ആ പാത്രത്തെ കാണാൻ പറ്റും. ആദ്യം അവരുടെ ഉണ്ടാക്കുന്ന ഒരാൾ വേണം. സൃഷ്ടികർത്താവ് നാനാ വൈചിത്രത്തോടുകൂടി ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ സൃഷ്ടിച്ച് മുമ്പ് വയ്ക്കുന്നത് കൊണ്ടാണ് ജീവൻ അതിനെ ഇങ്ങനെ കാണുന്നത്. ഇത് തന്നെ വേറെ തരത്തിൽ പറയുന്നതാണ്, ജാഗ്രത്തിൽ പ്രപഞ്ചനെ അനുഭവിക്കുന്നു, സ്വപ്നത്തിൽ മറ്റൊരു തരത്തിൽ അനുഭവിക്കുന്നു, സുഷുപ്തിയിൽ അനുഭവമില്ലല്ലോ പറയാം. അവിടെ ഇതെല്ലാം ലയിച്ച് ഖനീഭൂത തമൈവ മാണ്ഡവിക്കപ്പോൾ ഭാഷകാരം ഒരു പ്രക്രിയയാണ്, അതൊരു വിചാര രീതിയാണ്. എല്ലാം കട്ടിപിടിച്ച തമസ് പോലെ, ഒന്നും കാണാൻ കഴിയാത്ത തമസ് പോലെ, ഏതൊരവസ്ഥയിൽ ഇതെല്ലാം ഉണ്ട്. ഇത് ഇങ്ങനെ വന്നതിനൊരു സമാധാനം വേണ്ടി, ജാഗ്രത സ്വപ്നത്തിലും ഇതിങ്ങനെ പ്രകടമാകുന്നതിനൊരു സമാധാനം വേണ്ടി. എവിടുന്ന് വന്നു, എങ്ങനെ വന്നു,
3: ഘനീഭൂത തമൈവ അങ്ങനെ ഒരവസ്ഥ കാരണരൂപം എന്ന് പറയുന്നു. ആ കാരണരൂപത്തിൽ നിന്ന് ഇത് ഇങ്ങനെ വരുന്നു. ഇതിന് അവ്യവസ്ഥമല്ല, ഇന്നലെ കണ്ടത് തന്നെ ഇന്നും കാണും, കഴിഞ്ഞ ജാഗ്രത കണ്ടത് തന്നെ ഈ ജാഗ്രതയിലും കാണുന്നു, അതിൻ്റെ തുടർച്ച പോലെ കാണും. ഇതിന് വ്യക്തമായൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വെളിച്ചത്തിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ പാത്രം കാണാൻ പറ്റുന്നുള്ളൂ. കണ്ണുകൊണ്ട് മറ്റു കാണുന്നതിന് വേറെ ഒന്നിനെയും സഹായിക്കുന്നു, അത് തന്നെ വേണം. അങ്ങനെ ഒരു വ്യവസ്ഥ പ്രപഞ്ചത്തിന് ഈശ്വരൻ ചെയ്തിരിക്കുന്നു. ആ വ്യവസ്ഥയുടെ ഭാവമാണ് ഈ ആവിർഭാവത്തിരോഭാവങ്ങൾ. ഇത് പ്രകടമാകുന്നു. നേരത്തെ പറഞ്ഞ സമുദ്രത്തിലെ അലകളപ്പാണ്. ഒരല വരുന്നു, മായുന്നു, വേറൊരല വരുന്നു, മായുന്നു. ഈ പ്രക്രിയ ഇങ്ങനെ അനാദി അനന്തമായി അനവരതമായി ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. സത്യദർശി ഇതിന്റെ സത്യത്തെ ഗ്രഹിക്കുന്നു. ഇതാണ് ഇതിൻ്റെ പരമാർത്ഥം എന്നയാൾ ബോധിക്കുന്നു. അല്ലാത്തവർക്കത് ബോധിക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. തസ്മന്ന നിയമവസ്ഥ അഭിവ്യക്തിയെടുത്തിന് ആവരണ വിനാശം കാര്യം ഇത്. അതുകൊണ്ട് ആവരണ നാശത്തിന് വേണ്ടി മാത്രം കാര്യം പ്രവർത്തിച്ചാൽ മതി എന്നൊന്നും പറയുന്നത് ശരിയല്ല. സത്കാര്യവാദത്തിൽ യാതൊരു ദോഷമില്ല. നിയമാർത്ഥവത്വ കാരണ വർത്തമാനം കാര്യം കാര്യാന്തരണം ആവരണം ഇത്യ അഗോചാമ തത്രീതി കുറവ് അഭിവ്യക്തസ്യ കാര്യസ്യ പിണ്ടസ്യ വേദസ്യ കപാലസ്യ വിനാശ്യവേദന ക്രിയേത തഥാവിത ചൂർണാന്തിവി കാര്യം ചായത. നിങ്ങളീ പറയുന്ന മണ്ഡത്തിൽ എന്താണ്? ഞങ്ങൾ പറഞ്ഞു ആവരണം കൊണ്ട് മറ്റു കാര്യമൊന്നും അനുഭവപ്പെടുന്നില്ല, അങ്ങനെയാണെങ്കിൽ ആവരണം നശിപ്പിച്ചാൽ മതി എന്ന് പറയുന്നിടത്തും ആലോചിക്കാതെ പറയുകയാണ്. ഇരുളിനെ നശിപ്പിച്ചിടത്തും അവിടെ പ്രകാശവത്വ പ്രകാശമുള്ള പാത്രമാണ് ആയത്. അവിടെ മറ്റൊന്ന് വന്നു, അവിടെ പ്രകാശം അവിടെ വന്നു. അതുപോലെ ഇവിടെയും നിങ്ങളെന്താ പറയുന്നത്? ഇത് ആവരണമാണ് പിണ്ടം, അതിനെ അങ്ങ് നശിപ്പിക്കുക. അപ്പോൾ ആവരണമാണെങ്കിൽ ആവരണം നശിച്ചാൽ കാര്യം കാണണമല്ലോ. അതൊരു നിയമമാണ്. ഒരു ആവരണത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആവരണം നശിച്ചു കഴിഞ്ഞാൽ കാര്യം പ്രകടമാണ്, ആവരണം നശിച്ചു കഴിഞ്ഞാൽ പാത്രം പ്രകടമാണ്. അപ്പോൾ ആവരണത്തെ നശിച്ചാൽ മതി എന്നല്ല പറയുന്നത്. അത് ശുദ്ധ അസംബന്ധവും മണ്ഡത്തരവുമാണ്. കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ട്? ശരി, ആദ്യം കുലാലും മണ്ണ് ഉരുട്ടി നല്ല പശ വരുത്തി ഉരുട്ടി ഒരു ഉരുളയാക്കി. ഇതൊരു കാര്യം. സത്കാര്യവാദി പറയുന്നത് ഇതാ തടസ്സം, അടുത്ത് ഫലം പ്രത്യക്ഷമാകുന്നു. അപ്പോഴാണ് വേറൊരാളൊരു വലിയ വടിയുമായിട്ട് ഇതിനെ നശിപ്പിക്കുക. അപ്പോൾ ഫലം പ്രകടമാകുന്നു. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? യത്നം ചെയ്യുന്നു, പരിശ്രമം ചെയ്യുന്നു. നിങ്ങളതിനെ തല്ലി പൊട്ടിക്കുന്നു, കപാലത്തെ പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ ഉരുളയെ പൊട്ടിക്കുന്നു. എന്തവിടെ സംഭവിക്കുന്നു? വേറൊരു കാര്യം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങൾ മറ്റൊരു കാര്യത്തിന്റെ സൃഷ്ടിക്ക് കാരണക്കാരനായി മാറുകയാണ്. അതിനെ തല്ലിപ്പൊട്ടിക്കുമ്പോൾ എന്ത് വരുന്നു? പുതിയൊരു കാര്യം വരുന്നു. മൃത്ത് ചൂർണം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നു. കപാലത്തെ പൊട്ടിച്ചു കഴിഞ്ഞാലോ കപാലശകലം മറ്റൊരു കാര്യം വരികയാണ്. ഒരു ആവരണ വിനാശമെന്ന് നിങ്ങൾ കരുതുന്നിടത്ത് വാസ്തവത്തിൽ മറ്റൊരു സൃഷ്ടി സംഭവിക്കുകയാണ്. അങ്ങനെ ഒരു സൃഷ്ടി സംഭവിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും അവിടെ അത് പാത്രത്തിന് ആവരണമായി തീരും. അടുത്ത സൃഷ്ടി പിന്നെ അതിനെ നിങ്ങൾ അരച്ച് പൊടിയാക്കി കഴിഞ്ഞാൽ അത് അടുത്ത ഞങ്ങൾ പറയുന്ന ആ കാര്യത്തിന് ഇത് ആവരണമായി തീരും. ഇനി പൊടിയാക്കി അതിനെ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ അതും ആവരണമായി തീരും ഇവിടെ കാര്യത്തിന്. അപ്പോൾ ഇരളിലിരിക്കുന്ന പാത്രത്തെ കാണുന്നതിന് വേറെ എന്തെങ്കിലും മാജിക് കാണിച്ചാൽ പറ്റും? പറ്റത്തില്ല. പ്രകാശത്തെ കൊണ്ടുവരണം, ആ വസ്തുവിനെ പ്രകാശവത്താക്കി മാറ്റണം. അതുപോലെ മണ്ണിലിരിക്കുന്ന കുടത്തെ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രവൃത്തി ചെയ്യണം. അതെങ്ങനെ? അത് കുലാലിനറിയാം. ഇന്ന പ്രവൃത്തി ചെയ്താൽ തനിക്കറിയത്തില്ല, പക്ഷെ കുലാലിനറിയാം. ഇന്ന പ്രവൃത്തി ചെയ്താൽ അവിടെ ഇന്ന കാര്യത്തെ കാണാൻ പറ്റും. അത് കാര്യകാരണങ്ങൾക്കൊരു നിയമമുണ്ട്. കാര്യകാരണ നിയമം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. തൽക്കാലം മണ്ണിനെയും കുടത്തെയും സംബന്ധിച്ച് കുലാലനാണ് വ്യവസ്ഥ ചെയ്ത് ഇന്ന ഇന്ന രീതിയിൽ. അല്ലെ, മണ്ണിന് നല്ല പശുമ വേണം, ശരിക്കത് കുഴയ്ക്കണം, ശരിയായ രീതിയിൽ അത് പ്രവർത്തിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പാത്രമാകും. ഇതൊരു വ്യവസ്ഥയുണ്ട്. പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഈശ്വരം വ്യവസ്ഥ ചെയ്തിരിക്കും. ഇതിങ്ങനെ രൂപത്തിൽ ഈ തരത്തിൽ അത് അഭിവ്യക്തമാകണം, ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കണം. അത് ഈശ്വരന്റെ നിയമം. ഈശ്വര നിയമത്തിന് വിധേയമായി കുലാലനും പ്രവർത്തിക്കുന്നു. അപ്പോൾ അതുണ്ടാകും. ആ നിയമത്തിന് വിരുദ്ധമായ ആൾ പ്രവർത്തിച്ചാൽ അവിടെ പാത്രമായിരിക്കില്ല ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടാകുന്നത് ചിലപ്പോൾ ഓടിൻ്റെ കഷണങ്ങളായിരിക്കും, അല്ലെങ്കിൽ മൺതരികളായിരിക്കും, അതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിയമാർത്ഥ പ്രവൃത്തി ആവശ്യമാണ്. അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടേ അത് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ തല്ലിപ്പൊട്ടിച്ചെന്ന് വിചാരിച്ച് ആവരണം നശിച്ച് വേറെ പാത്രം ഉണ്ടാകത്തില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതൊന്നും ആ നിയമത്തിൽപ്പെടുന്ന കാര്യങ്ങളല്ല. വ്യവസ്ഥയുണ്ട് ഇവിടെ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കൊരു വ്യവസ്ഥയുണ്ട്. ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ആ വ്യവസ്ഥയെ മനസ്സിലാക്കി അതിനനുസരിച്ച് പോകുന്നുണ്ട്. കുലാലനും പാത്രത്തെ ഉണ്ടാക്കാൻ പറ്റും. ആ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു ഭംഗം വരുത്തിയ പാത്രം അവിടെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് അസംബന്ധമാണ്. അത്രി പൂർവ്വ അഭിവ്യക്തസ്യ കാര്യസ്യ ആദ്യം ഉണ്ടായ കാര്യം പിണ്ടസ്യ വിയോദസ്യവ കപാലസ്യ, അല്ലെങ്കിൽ അത് കഴിഞ്ഞുണ്ടാക്കുന്ന ഓട് വിനാശ്യവേദനക്രിയത നശിപ്പിക്കാനാണ് നിങ്ങൾ പരിശ്രമിക്കുന്നതെങ്കിൽ തഥാ വിതല ചൂർണാദി അഭി കാര്യം ചെയ്യുന്നത്. അപ്പം മറ്റൊരു കാര്യം ഉണ്ടാകും. ഒന്നെന്താണ്? ആ ഓടിൻ്റെ ശകലങ്ങൾ, കഷ്ണങ്ങൾ, അല്ലെങ്കിൽ ചൂർണം, ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളുണ്ടാകും. ആ കാര്യം പാത്രത്തിന് തടസ്സമാകും. ഇതാണ് ഭാഷ്യകാരൻ്റെ യുക്തി. ഇത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. ഒരു മണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മണ്ണിനെയും അറിയാൻ കഴിയും. ഒരു സുവർണ ശകലത്തിൻ്റെ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവ സുവർണ കാര്യങ്ങളെയും തത്വത്തെ അറിയാൻ പറ്റും. ഒരു കാര്യത്തിൻ്റെ അസ്തിത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ച അസ്തിത്വത്തെ അറിയാൻ പറ്റും. എല്ലായിടത്തും അത് തന്നെയാണ് നിയമം, യുക്തി. തേനാപ്യാവൃത ഘടകന ഉപലഭ്യത ഇനി പുനഃ പ്രയത്നാന്തര അപേക്ഷ. നിങ്ങൾ അതിനെ അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന കാര്യം അതിനെ ചൂർണമെന്നോ ഇവിടെ പറഞ്ഞതുപോലെ വിതളമെന്നോ എന്ന് വെച്ചാൽ ഓടിൻ്റെ കഷ്ണങ്ങളെന്നോ പറഞ്ഞാൽ തേനാപ്യാവൃതവും കൂടാ അത് അടുത്ത് ആവരണമാവും. ഘടത്തിൻ്റെ അഭിവ്യക്തി ഇന്ന ഉപലഭ്യതയെ വീണ്ടും അത് കാണാൻ കഴിയാതെ പോകും. ഇനി പുനഃപ്രയത്നാന്തര അപേക്ഷ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? കുലാലനെ വിളിക്കണം. കുലാലൻ വീണ്ടും അതിനെല്ലാം അടിച്ച് അരച്ച് വീണ്ടും അതിന് പശയുണ്ടാക്കി വീണ്ടും പ്രയത്നിച്ച് വീണ്ടും കുടത്തെ ഉണ്ടാക്കേണ്ടി വരും. ആ വ്യവസ്ഥയ്ക്ക് ആ നിയമത്തിന് ഒരു ഭംഗമില്ല. കാര്യം സത്ത് തന്നെയാണ്, സൃഷ്ടിക്കുന്നതിന് ശേഷവും. തസ്മാ ഘട ആദ്യ അഭിവ്യക്തിയർത്ഥനോ നിയതേവ കാരക വ്യാപാരോ അർത്ഥവാൻ. അതുകൊണ്ടിവിടെ നിശ്ചിതമായ കാരക വ്യാപാരം. കാരക വ്യാപാരം എന്ന് പറയുന്നത് കുലാലൻ കർത്താവാണ്. ആ കുലാലൻ്റെ പ്രവൃത്തി ദണ്ഡം ആവശ്യമാണ്. ഈ കുടത്തിൻ്റെ രണ്ട് സൈഡിൽ ഓടുകൾ ഉണ്ടാക്കി അത് ചേർത്ത് വെച്ചിട്ട് അതിനെ യോജിപ്പിക്കാൻ വേണ്ടി കയ്യിലൊരു വടി വെച്ച് തല്ലും. തല്ലിത്തല്ലിയാണ് ഇതിനെ കൂട്ടിച്ചേർക്കുന്നത് പണ്ട്. അപ്പോൾ അത് കരണം, മറ്റ് കർത്തൃകാരകം, ഇത് കർണകാരകം, ഇങ്ങനെയുള്ള കാരക വ്യാപാരം പ്രവൃത്തി അത് കൂടിയേ തീരും. നിയതയോ, അതിനൊരു നിശ്ചിതമായ ഒരു നിയമമുണ്ട്. ആ നിയമത്തെ പാലിച്ചേ പറ്റും. ആ നിയമത്തെ പാലിച്ചില്ലെങ്കിൽ ഒരിക്കലും കുലാലന് പാത്രത്തെ ഉണ്ടാക്കാൻ സാധിക്കത്തില്ല, പാത്രമായി മാറത്തില്ല. വീണ്ടും അത് ചൂർണമായി മാറുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയി പോവുകയോ അത് ഉടഞ്ഞു പോവുകയോ നശിച്ചു പോവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ആ നിയതമായ എന്ന് വെച്ചാൽ നിയമവിധേയമായ പ്രവൃത്തി, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ആ പ്രവൃത്തി, നമ്മൾ വാസ്തവത്തിൽ ഒന്നിനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ നമ്മൾ കണ്ടെത്തുന്നു എന്നേയാണ്. നിയമം നേരത്തെ ഉണ്ട് അവിടെ. ആകർഷണ തത്വം നേരത്തെ ഉണ്ട്. ഒരാളത് കണ്ടുപിടിച്ചു, അതിന് ഒരാൾ വ്യാഖ്യാനിച്ച് ഇത് ഇന്നതാണെന്ന് അതിനൊരു വ്യാഖ്യാനം കൊടുത്തുന്നേ ഉള്ളൂ. അല്ല, ആ തത്വത്തെ അയാൾ ഉണ്ടാക്കിയാണോ? അല്ല. അതുപോലെ മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടാകണം, ആ നിയമമുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കണം അതുണ്ടാകേണ്ടത്, അതിനെ കണ്ടെത്തിയാണ് കൊടുക്കുന്ന പേരാണ് കുലാലൻ. പാത്രം ഉണ്ടാക്കുന്നയാൾ ആരായാലും കുലാലെന്ന് വെച്ചാൽ പാത്രം ഉണ്ടാക്കുന്നയാളെന്നുള്ള അർത്ഥം. ആ നിയമത്തെ കണ്ടെത്തി അതിനെ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഘടാദ്യ അഭിവ്യക്തി അർത്ഥം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പാത്രം കാണണം, അഭിവ്യക്തി. പിന്നെ അതുകൊണ്ട് വെള്ളം കോരണം, പിന്നെ അതുകൊണ്ട് പാകം ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നമുക്ക് തല്ലിപ്പൊട്ടിക്കണം. എന്തിനായാലും ശരി, അവിടെ നിയമപൂർവമായ കാരക വ്യാപാരം ഉണ്ടാകണം. അത് ഫലവത്വമാണ്, സഫലവുമാണ്. നിയമം തെറ്റിയില്ലെങ്കിൽ സഫലം, നിയമം തെറ്റിയാൽ നിഷ്ഫലമാണ്. അതുകൊണ്ട് സാറ് ചോദിക്കുന്ന കാര്യം സത്കാര്യവാദത്തിൽ എല്ലാം എപ്പോഴും ഉള്ളതാണെങ്കിൽ പിന്നെ എന്തിനു പ്രവർത്തിക്കണം, എന്തിനുണ്ടാക്കണം, ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? ഇത്തരം ചോദ്യങ്ങളെല്ലാം തികഞ്ഞ അസംബന്ധമാണ്. അതെല്ലാം നിയത പ്രവൃത്തി, ഏതോ ഒരു നിയമം അനുസരിച്ച് അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ നിയമമല്ല, ജീവന്റെ നിയമമല്ല. കാരണം ജീവന് പാറയിൽ നിന്ന് അതുണ്ടാക്കാൻ കഴിയുന്നില്ല, മണ്ണിൽ നിന്നേ അതുണ്ടാക്കാൻ പറ്റുന്നുള്ളു. സഹകാരികളെല്ലാം അപേക്ഷിച്ച് ഉണ്ടാക്കുന്നുള്ളു. ഈ സാപേക്ഷത, അതാണ് ആ നിയമം വ്യവസ്ഥ. ആ നിയമവ്യവസ്ഥ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. അതിനനുസരിച്ചവൻ പ്രവർത്തിക്കുന്നു, അർത്ഥവാൻ, അത് ഫലവത്തായി തീരുന്നു. തസ്മാ പ്രാഗുത്പത്തിരപി സദേവ കാര്യം. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം. ഉത്പത്തിക്ക് മുമ്പും ഇതെല്ലാം സത്തായിരുന്നു. ഉത്പത്തിക്ക് മുമ്പുണ്ടായിരുന്ന ഇതിന്റെ രൂപത്തെയാണ് പറയുന്നത് സത്ത്. സത്തായിരുന്നു, പ്രകടമാകുന്നു, അത് തിരോഭവിക്കുന്നു, പ്രകടമാകുന്നു, ഇത്രയേ ഉള്ളൂ. ഇത് പ്രപഞ്ച കാരണം സത്തയാണ്, പ്രപഞ്ചമാകുന്ന ഈ കാര്യവും സത്തയാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആണ് ഇവിടെ ഈ അദ്വൈതി. അല്ലാതെ ഇത് ആരോടും അങ്ങനെ തർക്കിച്ച് ആരെങ്കിലും തോപ്പി പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ആ സത്തത്വത്തെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പലതരത്തിൽ വിശദീകരിക്കും, തത്വമസിന് വേറൊരു തരത്തിൽ വിശദീകരിച്ച്, ഇവിടെ ഭാഷക്കാരന് വേറെ തരത്തിൽ വിശദീകരിക്കും. സത്കാര്യം എന്ന് പറയുമ്പോൾ അത് ക്ഷണികമല്ല, ശൂന്യമല്ല, ഇതൊക്കെ പറയേണ്ടി വരും. എന്തുകൊണ്ട്? ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ കടന്നു. ഇതൊക്കെ സത്താണ്, ഏകമാണെന്നെല്ലാം പറഞ്ഞാൽ ഇവിടെ പലതുണ്ടല്ലോ, ഇവിടെ അസത്തമുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശൂന്യവാദം, ക്ഷണികവാദം പോലെയുള്ള കാര്യങ്ങൾ നിരാകരിക്കുന്നത്, സത്തിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി ഇത് പറയുന്നു? ഇത്രയും വലിയ തല പോകുന്ന ചർച്ച എന്നോട് അറിഞ്ഞിരിക്കുന്നു. കഥ അറിയാതെ പട്ടം കണ്ടിട്ടുണ്ട് കാര്യം. ആ സത്തെ സമർത്ഥിക്കാനും സദൈവ കാര്യം സത്ത് തന്നെയാണ്, അതീത അനാഗത പ്രത്യഭേദ. ഇനി ഇതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഇനിയും ഉണ്ട് യുക്തികൾ, എത്ര ദിവസം പറയുന്നതിന്റെ യുക്തികളും ഭാഷകാരന്റെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അതീത അനാഗത പ്രത്യഭേദം, അതീതമായ പാത്രം കടന്നുപോയി, നശിച്ചുപോയി, അനാഗതം ഇനി ഉണ്ടാകേണ്ടത്. നല്ലൊരു പാത്രം ഉണ്ടായി, അതുകൊണ്ട് പാചകമൊക്കെ ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് സാധനം കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. അപ്പോൾ ആ പൊട്ടിക്കിടക്കുന്ന ഓടിനെയൊക്കെ നോക്കിയിട്ട് വിലപിക്കുക, എത്ര നല്ല പാത്രമായിരുന്നു. അതാണ് അതീത ഘടകം എന്ന് പറയുന്നത്. പുലാലൻ്റെ പണിസ്ഥലത്തി വന്നപ്പോൾ അയാളിരുന്നു മണ്ണിനെ ഇടിച്ച് കുഴച്ച് പരുവപ്പെടുത്തി ഉരുളയാക്കി വെക്കുന്നു. പത്തിരുപത് ഉരുളയിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ട് പരിചയമുള്ളവൻ അവിടെ നിന്നുകൊണ്ട് പറയണോ, നാളെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം പാത്രങ്ങളായിരിക്കും, ഇതാണ് അനാഗത ഘടം. അപ്പോൾ അതീതമായതിനെയും എന്താ പറയുന്നത്? പാത്രം. ശരി, അത് കയ്യിലിരുന്ന് സാധനം താഴെ വീണ് പൊട്ടി ശകലങ്ങളായി, ഓടായിപ്പോയി. പക്ഷേ ഒരിക്കലും പറയലോ ഇതൊരു നല്ല ഓടായിരുന്നു എന്ന് പറയത്തില്ല, നല്ല പാത്രമായിരുന്നു എന്നേ പറയും. ഇപ്പോൾ ഈ അവസ്ഥ വന്നെങ്കിലും അതീത പ്രതീതി എന്താണ്? നല്ല രണ്ടു മൂന്ന് ഓടുകളായിരുന്നു എന്നില്ല, നല്ല ഒരു പാത്രമായിരുന്നു എന്നാണ്. അനാഗത പ്രതീതി എന്താണ് പറയുന്നത്? നാളെ ഇതൊരു നല്ല പാത്രമാകും. ഭാഷകാരം പറയുന്ന എന്താണ്? ആ പൂർവ്വകാലത്ത് അവിടെ നിങ്ങൾ വാസ്തവത്തെ അംഗീകരിക്കുന്ന എന്താണ്? ആ പാത്രത്തിന്റെ അസ്തിത്വത്തെയാണ്, അത് ഈ കിടക്കുന്ന ഓടിന്റെ അസ്തിത്വത്തെയാണ്. ഇനി ഭാവിയിൽ എന്താണ്? ഈ ഉരുളയുടെ അസ്തിത്വത്തെയാണോ നിങ്ങൾ പറയുന്നത്? അല്ല, മറിച്ച് പാത്രത്തിന്റെ അസ്തിത്വത്തെയാണ് പറയുന്നത്. നാളെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ നാളെ എന്തായാലും ഇവിടെ ഉണ്ടാകുമല്ലോ, ഇന്നലെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നല്ലോ. ഇതാ ഇപ്പോ കുലാലൻ സംഗതി ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാ മനോഹരമായൊരു പാത്രം. അപ്പോൾ വർത്തമാന പ്രതീതിയിലും ഭൂതപ്രതീതിയിലും ഭാവി പ്രതീതിയിലുമെല്ലാം ആ കാര്യത്തെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. പ്രതീതിക്ക് വ്യത്യാസമുണ്ട്, മറ്റു ചില വ്യത്യാസങ്ങളുണ്ട്, അതൊക്കെ ഇനി പറയും. ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലും നമ്മൾ വസ്തുവിന്റെ അസ്തിത്വത്തെയാണ് അംഗീകരിക്കുന്നത്. അത് എങ്ങനെ? വസ്തു നമ്മുടെ മുമ്പിലില്ലായിരിക്കും, പാത്രം ഉണ്ടായിരുന്നു, ഇപ്പൊ വെറും ഓടായി ഇവിടെ കിടക്കുന്നു. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിലും ഭൂതത്തിൽ, ഭൂതകാലത്തിൽ ആ വസ്തുവിന്റെ പ്രതീതി, വസ്തുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. ഇപ്പൊ പാത്രമല്ല, കേവലം ഉരുളേ ഉള്ളൂ. പക്ഷെ ഭാവിയിൽ ആ വസ്തുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തർക്കമില്ല. മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. ഭൂതഭാവികളിലെയും അംഗീകരിക്കുന്നു, വർത്തമാനത്തിലും അംഗീകരിക്കുന്നു, സദാ വസ്തുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. അത് പ്രകടമാകുന്നു, തിരോഭവിക്കുന്നു എന്നുള്ളതല്ല, പദാർത്ഥത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു, സത്യം അംഗീകരിക്കുന്നു. അത് ഏത് രൂപത്തിലാണ് പറയാൻ വയ്യ. ഞാനിത് അറിയാതിരുന്നപ്പോൾ ഇത് ഏത് രൂപത്തിലിരുന്നു? എന്തായാലും ഈ രൂപത്തിലല്ല, പക്ഷെ അവിടെ എന്തോ ഒന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്ന അത് ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതിപ്പോൾ ഉടഞ്ഞു പോയി, പക്ഷെ ഇന്നലെ ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റും? അതീത പ്രതീതി വസ്തുവിന്റെ അസ്തിത്വത്തെയാണ് ഉറപ്പിക്കുന്നത്. ഇനി അനാഗത പ്രതീതി, വരാൻ പോകുന്നതിന്റെ പ്രതീതി, അനാഗതം, ആഗതമല്ലാത്ത, വന്നു ചേരാത്ത, അതീതം, കഴിഞ്ഞു പോയത്, ഇതെല്ലാം എന്താണ്? വസ്തുവിൻ്റെ അസ്തിത്വത്തെയാണ് ഉറപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അനാദി അനന്തമാണ്. ഇവിടെ നിന്നോ ഇത് തുടങ്ങി, എന്നുമല്ല ഇത് തുടങ്ങിയത് പറയാൻ വയ്യ. ഒരിക്കലും മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത് പറയാൻ കഴിയത്തില്ല. എത്രയൊക്കെ അന്വേഷിച്ചാലും ശരി, ഇതിനെ സംബന്ധിച്ചുള്ള ഓരോരോ പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കും കുറച്ചു കാലത്തേക്ക്. അത് കഴിയുമ്പോൾ അതിനെ വേറൊരാളൊന്നും അത് തട്ടിക്കളയും, ഇതല്ല ശരി, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറയും. പക്ഷെ തുടക്കം കൊടുക്കും ഇതിനില്ല. ഇത് അനാദി അനന്തമായി തന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. സംസാരം നിവൃത്തി എന്നൊക്കെ പറയുന്നതോ അത് ഈ കുട ഉടയുന്നു എന്ന് പറയുന്ന പോലെയുള്ള സംസാരം നിവൃത്തി. അതുകൊണ്ട് ഇല്ലാതാകുന്നില്ല, തിരോഭവിച്ചു അത്രയേ ഉള്ളൂ. പിന്നെ ആർക്കും മുക്തി ഉണ്ടാകത്തില്ലേ? ആർക്കും മുക്തി ഉണ്ടാകത്തില്ലേ എന്ന് ചോദിക്കുന്ന ആരാ ബദ്ധനല്ലേ? മുക്തന്മാരുണ്ടായിട്ട് എന്താ കഥ? ഇവിടെ എത്രയും ബദ്ധന്മാർ കിടക്കും. ഇപ്പൊ ബദ്ധന്മാർക്ക് വേണ്ടേ ഈ സംസാരം? അപ്പൊ ഇത് അനന്തമായിരുന്നാലേ പറ്റും. അതുകൊണ്ടത് ആവിർഭാവ തിരോഭാവം എന്നുള്ള അല്ലാതെ ഇവിടെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. അത് അതീത അനാഗത പ്രതീതിയിലൂടെ അതിനെ അടുത്ത് സമർത്ഥിക്കുന്നു. അതീതോ ഘടു അനാഗതോ ഘട ഇത്യേതയോ പ്രത്യേവർ വർത്തമാന ഘട പ്രത്യേവർ എന്ന നിർവിഷയത്വം. ശരി, നമ്മളെ മുമ്പിലിരിക്കുന്ന പാത്രം കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇത് നിർവിഷയമല്ലല്ലോ, ഇവിടെ ഒരു വസ്തു ഉണ്ടല്ലോ. അതിനെന്താ നിങ്ങൾ പേര് പറയുന്നത് പാത്രം? ഉടഞ്ഞു പോയതിനെന്താ പേര് പറഞ്ഞത് പാത്രം? ഇനി ഉണ്ടാക്കിയെടുക്കുന്നതിനെന്താ പേര് പറയുന്നത് പാത്രം? സർവത്ര എന്താണ്? അതീതോ ഘട അനാഗതോ ഘട ഇത്യേതയോ വർത്തമാന ഘട പ്രത്യേക. ഈ മുമ്പിലിരിക്കുന്നതിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് യാതൊരു തർക്കമില്ലാത്ത, അതുപോലെ വരാൻ പോകുന്നതിനെ സംബന്ധിച്ചും നശിച്ചു പോയതിനെ കുറിച്ചും നിങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഭൂതകാലത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒന്നിനെ അംഗീകരിച്ചാൽ അതെന്താ? സദാതനമാണ്, സദാ നിലനിൽക്കുന്നതാണ്. വർത്തമാന പ്രത്യേകം ന നിർവിഷയത്വം. ഇവിടെ നിർവിഷയമല്ല, അതീതമായിടത്തും വിഷയമുണ്ട് പാത്രം, ഭാവിയിലുമുണ്ട് വിഷയമുണ്ട്. പിന്നെ അതിന് തർക്കം വരുന്നതാണ് അത് ഏത് രൂപത്തിലായിരുന്നു എന്നുള്ളതിനാണ് തർക്കം വരുന്നത്. ഇവിടെ ഈ കാണുന്ന ആനയും കുതിരയൊക്കെ ഉറക്കത്തിൽ എങ്ങനെയായിരുന്നു, ഇതിന് തർക്കം വരും. നമ്മുടെ ഭാഷ്യകാലം പറയും സദാത്മന ഏകീഭൂയ സദ്രൂപത്തിലായിരുന്നു. അത് സദ്രൂപത്തിലാണെങ്കിൽ പിന്നെ ഇതിങ്ങനെ കാണുന്നത്? ഇപ്പോഴും അത് സദ്രൂപത്തിലാണ്. ഇപ്പോഴും അത് സദ്രൂപത്തിൽ തന്നെയാണ്. ഇപ്പോൾ സദ്രൂപത്തിലിരുന്ന് ഇങ്ങനെ കാണുന്നില്ലേ? അതിനെന്താ തകരാറ്? ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകും? നിങ്ങൾ ഒരു ശല്യം ചെയ്യാത്ത ആ സുഷുതിയിൽ പോയി നിങ്ങൾ എന്തിനാ ചോദ്യം ചോദിക്കുന്നു? നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യുന്നുണ്ടോ? ഉപദ്രവമൊക്കെ ചെയ്യുന്ന ഇവിടെയാണ്. ഇവിടെ സദ്രൂപത്തിലിരുന്നിട്ട് തന്നെ ഇത് നാം രൂപാത്മകമായി ഇങ്ങനെ അനുഭവപ്പെടാമെങ്കിലും അവിടെ എന്തുകൊണ്ട് അതിന് സദ്രൂപത്തിലിരുന്നു? അതുകൊണ്ടാണ് ഭാഷകാരൻ ഈ പറയുന്നത്, ഏതോ ഒരു അനർവചനീയ ഭാവത്തിൽ ഭൂതകാലത്തിൽ നശിച്ചു പോയത് വരാൻ പോകുന്നതെല്ലാം ഏതൊരു ഭാവത്തിരിക്കുന്നു. പക്ഷേ സദാ ആ സത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് നിർവിഷയത്വമില്ല. സത്കാര്യവാദത്തിൽ നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല എന്ന്. ശിഷ്യ ഓം ശാന്തി ശാന്തി ശാന്തി.